0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ചകളാണ് ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം ചതുർത്ഥ സൂത്രം. നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്. മോക്ഷത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഇവിടെ അവസാനം നിർണയിച്ചത് അത് പരമാത്മസ്വരൂപം തന്നെ നിത്യമാണ്, അത് കർമ്മസാധ്യമല്ല. പാരമാർത്ഥികം നിർണയിച്ചത് അത് പരമാത്മസ്വരൂപം തന്നെ നിത്യമാണ്, അത് കർമ്മസാധ്യമല്ല. പാരമാർത്ഥികം കൂടസ്ഥ നിത്യം വ്യോമവ സർവവ്യാപി സർവവിക്രിയാരഹിതം നിത്യതൃപ്തം നിരവയവം സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളാണ്. ആ പരബ്രഹ്മ സ്വരൂപം തന്നെ മോക്ഷം. അവിടെ പുണ്യഭാവങ്ങളില്ല കാലത്രയത്തിലും. ഇതിനാണ് ഇവിടെ അശരീരത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് ചിലരെയൊന്നും കാണാനില്ലല്ലോ, മോക്ഷം കിട്ടിപ്പോയ പറയുന്ന അശരീരത്വം മോക്ഷാക്യം എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു എന്താണ്? ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ്, പുണ്യഭാവങ്ങൾക്ക് ഉപരിയാണ്, ഭൂത ഭവ്യങ്ങൾക്ക് ഉപരിയാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നു അതഹ തദ്ബ്രഹ്മ യസ്യയം ജിജ്ഞാസ പ്രസ്തുത. അതായത് ഇവിടുത്തെ സൂത്രം തത് തു സമന്വയാതമാണ്. അതിന് പറഞ്ഞ ആ തത് എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അതഹ, അതായത് മോക്ഷം അത് ബ്രഹ്മസ്വരൂപം തന്നെ, കർമ്മത്തിന്റെ ഫലമല്ല, അത് അനിത്യമല്ല, നിത്യമാണ് എന്നുള്ളത് കൊണ്ട് തത് ബ്രഹ്മ. ഈ സൂത്രത്തിൽ തത് എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെയാണ് തത് സമന്വയാ. എല്ലാ വേദാന്ത വാക്യങ്ങളും പ്രതിപാദിക്കുന്നത് ആ തത്തിനെ തന്നെയാണ്. യസ്യം ജിജ്ഞാസ പ്രസ്തുത, അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്, വിചാരമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് അധാതു ബ്രഹ്മ ജിജ്ഞാസ എന്ന് തുടങ്ങിയതും അവിടെ ഏതൊരു ബ്രഹ്മത്തെയാണോ ജിജ്ഞാസ വിഷയമെന്ന് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ വിചാരം ഏതൊരു ബ്രഹ്മത്തെ സംബന്ധിച്ചാണോ വിചാരം ആവശ്യമാണെന്ന് പറഞ്ഞത്, ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ തത് ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തെയാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് എന്ന് ആണ് ഇവിടെ പറയുന്നത്. സദ്യതി കർത്തവ്യശേഷത്വന ഉപദിശ്യത തേനച്ച കർത്തവ്യേന സാധ്യസ്ഥേ മോക്ഷോ അഭ്യുപഗമ്യത അനിത്യേവസ്യ. ഇവിടെ വൃത്തികാരൻ ആശയങ്ങൾക്ക് മറുപടി പറയുകയാണ്, ചോദ്യങ്ങൾക്ക്. ബ്രഹ്മത്തെ കർത്തവ്യശേഷമായി ഉപദേശിച്ചു എന്നാണ്, ഉപാസനാക്രിയയുടെ അംഗമായിട്ട്, ഉപാസനയുടെ വിഷയമായിട്ട് ധ്യാനിക്കാൻ വേണ്ടി ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ധ്യാതവ്യ, ബ്രഹ്മത്തെ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ധ്യാനിക്കേണ്ട ഒരു വസ്തുവായിട്ടാണ് ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയും. കർത്തവ്യശേഷം ധ്യാനമാണ് ഇവിടുത്തെ കർത്തവ്യം, അതിന്റെ അംഗമായി ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറയുകയാണെങ്കിലോ തേനച്ച കർത്തവ്യേന സാധ്യസ്ഥേ മോക്ഷം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? മോക്ഷം എന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് വരും. കൃതകം, പൊതുവെ നൈയായികന്മാരും മറ്റും പറയുന്ന ഒരു നിയമം, കൃതകം തദനിത്യം, എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു അതെല്ലാം നശിക്കുന്നതാണ്. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെങ്കിൽ അത് നശിച്ചു. അങ്ങനെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ഷം എന്ന് പറയുന്ന ആ പരമാത്മ സ്വരൂപം തന്നെ, സർവോപാധി ും നശിച്ചിരിക്കുന്ന പരമാത്മസ്വരൂപം അനിത്യേവ സ്യാത്. മോക്ഷം അനിത്യമായി തീരും, മോക്ഷം അനിത്യമായി തീരും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അനിത്യമായി തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ഒരു പ്രവൃത്തിയിലൂടെ, ഉപാസനയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷം എന്നാണ്. ഉപാസനയുടെ ഫലമായി കിട്ടുന്ന ഒന്നാണ് മോക്ഷം എന്നാണ്. ധ്യാനിച്ച് ധ്യാനിച്ച് ജീവൻ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പൂർവോക്ഷ പറയുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന ഒരവസ്ഥയല്ല മോക്ഷം, ധ്യാനത്തിന്റെ ഫലമായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഏതും നശിക്കും. അതൊരു അവസ്ഥാന്തരമല്ല. അതിൽ അവസ്ഥാന്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും അനിത്യമാണ്, ഏക സ്വഭാവമാണ് മോക്ഷം. അതിൽ ഏറ്റക്കുറച്ചിട്ടില്ല മോക്ഷം അനിത്യമാണെന്നൊരു അങ്ങനെയല്ല. തത്രയേവം സതി യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു കശ്ചിത് അതിശയോ മോക്ഷ ഇതി പ്രസജീത. തത്രയേവം സതി, ഇങ്ങനെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് മോക്ഷം എന്ന് വന്നാൽ ഏവം സതി, അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചാൽ ധ്യാനക്രിയയിലൂടെ സിദ്ധിക്കുന്ന ഒരു ഫലമാണ് മോക്ഷം, മോക്ഷം ഒരു ഫലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു. താരതമ്യ രൂപത്തിൽ ഉള്ള നശിക്കുന്ന മുമ്പ് പറഞ്ഞ കർമ്മഫലങ്ങളിൽ, മുമ്പ് പറഞ്ഞു മനുഷ്യൻ തുടങ്ങി മുകളിലോട്ടും താഴോട്ടും ദേവന്മാർ വരെ, നരക യോനികൾ വരെ അനേക ജന്മങ്ങളുണ്ട്, അതിലെല്ലാം സുഖം അനുഭവിക്കുന്നുണ്ട്. ഈ സുഖവും ദുഃഖവും ഇതെല്ലാം കർമ്മഫലമാണ്, ഇത് ഏറ്റക്കുറച്ചിലോട് ഇരിക്കുന്നതാണ്. അതുൾപ്പെട്ടു പോകും മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷം കുറച്ച് വലിയ ആനന്ദമാകും, മറ്റുള്ളതെല്ലാം അതിൽ കുറഞ്ഞ ആനന്ദമാകും. എത്ര ഏവം സതി, ഇങ്ങനെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് മോക്ഷം എന്ന് വന്നാൽ, ഏവം സതി അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചാൽ, ധ്യാനക്രിയയിലൂടെ സിദ്ധിക്കുന്ന ഒരു ഫലമാണ് മോക്ഷം, മോക്ഷം ഒരു ഫലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു. താരതമ്യ രൂപത്തിൽ ഉള്ള നശിക്കുന്ന മുമ്പ് പറഞ്ഞ കർമ്മഫലങ്ങളിൽ, മുമ്പ് പറഞ്ഞ് മനുഷ്യൻ തുടങ്ങി മുകളിലോട്ടും താഴോട്ടും ദേവന്മാർ വരെ, നരക യോനികൾ വരെ അനേക ജന്മങ്ങളുണ്ട്, അതിലെല്ലാം സുഖം അനുഭവിക്കുന്നുണ്ട്. ഈ സുഖവും ദുഃഖവും ഇതെല്ലാം കർമ്മഫലമാണ്, ഇത് ഏറ്റക്കുറച്ചിലോട് ഇരിക്കുന്നതാണ്. അതുൾപ്പെട്ടു പോകും മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷം കുറച്ച് വലിയ ആനന്ദമാകും, മറ്റുള്ളതെല്ലാം അതിൽ കുറഞ്ഞ ആനന്ദമാകും. അതാണ് താരതമ്യ അവസ്ഥിതേഷു, താരതമ്യമായി സ്ഥിതി ചെയ്യുന്നു, അനിത്യേഷു നശിക്കുന്നു. കർമ്മഫലേഷു മുമ്പ് പറഞ്ഞ ആ കർമ്മഫലങ്ങളിൽ ഒന്നാകും മോക്ഷം. കശ്ചിത് അതിശയോ മോക്ഷയിരിപ്പത്തി, അതിലുള്ള ഒരു വിശേഷമായ ഒരു ആനന്ദമാണ് മോക്ഷമെന്ന് പറയും. സാധാരണയുള്ള ആനന്ദങ്ങളെക്കാൾ വലിയൊരാനന്ദം, അതാണ് മോക്ഷമെന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് അനിത്യമാകും, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നിത്യശ്ച മോക്ഷ സർവേഹി മോക്ഷവാദിഭർ അഭ്യുപഗമ്യതേ. മോക്ഷം എന്നുള്ള ഒരു സങ്കല്പത്തെ കുറിച്ച് പറയുന്ന എല്ലാവരും, എല്ലാ ദാർശനികന്മാരും മോക്ഷത്തെ നിത്യമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആരും അനിത്യമായ ഒരു മോക്ഷത്തെ ആരും സ്വീകരിച്ചിട്ടില്ല. ചാർവാകൻ പോലും, ചാർവാകൻ പറയുന്ന എന്താണ്? മരണം തന്നെ മോക്ഷം, പിന്നീട് ജനിക്കുന്നില്ല, അപ്പോൾ മോക്ഷം നിത്യമാണ്. മരണത്തിന് ശേഷം ഒരു ജനനമില്ല ചാർവാകൻ. അതുകൊണ്ട് തന്നെ ചാർവാകനും മോക്ഷം നിത്യമാണ്. അതുകൊണ്ട് സർവമോക്ഷവാദികളും മോക്ഷം ഉണ്ടെന്ന് സ്വീകരിക്കുന്ന സർവരും എന്താണ് പറയുന്നത്? മോക്ഷം നിത്യമെന്നാണ്. പക്ഷെ അത് ക്രിയാസാധ്യമാണെങ്കിൽ, ധ്യാനക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് മോക്ഷമെങ്കിൽ, അത് അനിത്യമാകും. അതുകൊണ്ട് അതോ ന കർത്തവ്യശേഷത്വേന ബ്രഹ്മ ഉപദേശോ യുക്തഃ. അതുകൊണ്ട് ഒരു കർമ്മത്തിന്റെ അംഗമായി ബ്രഹ്മ ഉപദേശത്തെ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. ബ്രഹ്മ ഉപദേശത്തെ അങ്ങനെ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. കർത്തവ്യശേഷമായിട്ട്, പ്രവൃത്തിയുടെ അംഗമായിട്ട് ബ്രഹ്മത്തെ, അതായത് ബ്രഹ്മമെന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്ന് ഉപദേശിക്കുന്നത് ഒരിക്കലും യുക്തമല്ല. ബ്രഹ്മം സർവ ക്രിയാശൂന്യമാണ്, അവിടെ യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും ഇല്ല എന്നാണ്. കർമ്മത്തിന്റെ ഫലമല്ല എന്ന്, മോക്ഷം കർമ്മഫലമല്ല, ഒരു സുഖം കർമ്മഫലമല്ല. ഇതിലൊരു ചോദ്യം ഉണ്ട്, നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എന്ന് പറഞ്ഞു, അതിന് നിമിത്തമാകുക മാത്രമാണ് മറ്റു വ്യക്തികൾ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് ആ ജീവൻ തന്നെയാണ് ഉത്തരവാദി. ബാക്കി പ്രപഞ്ചം, മറ്റ് വ്യക്തികൾ മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ആ സുഖത്തെ അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറയും. അതിനെ പ്രകടമാക്കുന്നതിന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്, അതിനെ പ്രകടമാക്കുന്നതിനുള്ള നിമിത്തങ്ങളാണ്, പുറമെയുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആ നിമിത്തമാകുന്ന വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അതുണ്ട്. അതായത് ചോദ്യത്തിന്റെ താല്പര്യം ഇതാണ്, വേറൊരാൾ മുഖാന്തരം ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അയാൾക്കും ഇതിന് പകരം കിട്ടത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും കിട്ടിക്കോളും. അങ്ങനെയാണെങ്കിൽ ആ നിമിത്തമാകുന്ന വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ്. എന്നെ ദ്രോഹിച്ചതിന് ശിക്ഷ അയാൾക്ക് കിട്ടത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും കിട്ടും. അതിന് മറ്റൊരു വ്യക്തി നിമിത്തമാകേണ്ടി വരില്ലേ എന്നാണ്. വേറെ ആരിൽ നിന്നെങ്കിലും അയാൾക്ക് കിട്ടിക്കോളും എന്നാണ്. അതോ അവർ നിമിത്തമാകുക മാത്രമാണോ? തീർച്ചയായിട്ടും ഇത് ഒരു പൊതു നിയമം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എന്റെ ദുഃഖങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഇത് ശരിയാണ്, എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർമ്മ നിയമത്തെ കുറിച്ച് പറയുന്നത്. കർമ്മ നിയമത്തിന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നു, നമ്മൾ ഈ കർമ്മ നിയമത്തിന് ഒരു ദോഷമുണ്ട്, അതായത് അത് മനുഷ്യനിൽ അടിമത്തത്തെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കാൻ കടപ്പെട്ടവനാണ്, വിധിച്ചവനാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ, കർമ്മഫലമാണെന്ന് ചിന്തിക്കുമ്പോൾ ദുഃഖത്തിന് പ്രതിവിധിയെക്കുറിച്ച് അവൻ ചിന്തിക്കത്തില്ല. ദുഃഖത്തിന് പ്രതിവിധിയെ കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോൾ എല്ലാം കർമ്മഫലമാണെന്ന്. അങ്ങനെ വരുമ്പം ഈ ദുഃഖം ഒരു സ്വീകരിക്കുന്ന അനുഭവിക്കുന്ന വ്യക്തി അതൊരു അടിമത്ത മനോഭാവത്തോടുകൂടി സ്വീകരിക്കും. അപ്പൊ വ്യക്തിയുടെ പൗരുഷത്തിനവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നു. ഇതൊക്കെ ഈ കർമ്മ നിയമത്തെ കുറിച്ച് മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണ്. അപ്പൊ വ്യക്തിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകും. കാരണം എല്ലാം വിധിക്ക് വിധേയമാണ് എന്നുള്ള രീതിയിൽ അയാൾ ദുഃഖത്തിന് അടിമയായി പോകും. അപ്പൊ മനുഷ്യന്റെ ഇച്ഛാശക്തി, പ്രവർത്തന ശേഷി എല്ലാം പ്രയോഗിക്കാതെ മുരടിച്ചു പോകും, നശിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള വാദഗതികളുണ്ട്. അതിന് പ്രസക്തിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതേതെങ്കിലും ഒരു വ്യക്തി എല്ലാം മറ്റുള്ളവരെ നിമിത്തമായി അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല പറയുന്നു, ഇതെല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. ഒരുത്തൻ എന്റെ ദുഃഖത്തിന് ഒരുത്തൻ നിമിത്തമായി, അപ്പോൾ അയാൾ മുഖാന്തരം ഞാൻ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ മുഖാന്തരം അയാൾക്കും ദുഃഖം അനുഭവിക്കാം, അതിനെനിക്കും നിമിത്തമാകാം. ഇത് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അപ്പൊ വേറൊരാളെ തരുന്ന ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചോളണം എന്നു കർമ്മ നിയമം പറയുന്നില്ല. എല്ലാ വ്യക്തികൾക്കും നിയമം ഒരുപോലെ തന്നെയാണ്. ഒരുത്തൻ എന്നെ തല്ലിയാൽ എനിക്ക് വേദനിക്കുമെങ്കിൽ ഞാൻ തല്ലിയാൽ അവനും വേദനിക്കും. അത് പിന്നെ നമ്മുടെ ശേഷി അനുസരിച്ചാണ്, ആരോഗ്യവും ശേഷിയൊക്കെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ സഹിച്ചോളണമെന്ന് കർമ്മ നിയമം പറയുന്നില്ല. അത് അവനവന്റെ ശേഷി നോക്കണം. പറ്റുമെങ്കിൽ അവന്റെ കർമ്മം അനുഭവിക്കുന്നതിന് നമ്മൾ നിമിത്തമായിക്കൊള്ളുക, വേണ്ടെന്ന് ഇവിടെ പറയുന്നില്ല. അത് അവരവരുടെ ശേഷി അനുസരിച്ചിട്ടാണ്. അല്ലാതെ നമ്മളിത് അനുഭവിച്ചോളണം, മറ്റുള്ളവൻ അനുഭവിപ്പിക്കണമെന്നുള്ള നിയമം അല്ല പറയുന്നത്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമം തുല്യമാണ് എന്നാണ്. അനാവശ്യമായി ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്താണ് തിരിച്ച് ഉപദ്രവിച്ചാലേ ഉപദ്രവം മാറുമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അതിന് ഒന്നും കർമ്മ നിയമം ഒന്നും അതിന് തടസ്സമല്ല. കർമ്മ നിയമം തടസ്സമുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാരും കരുതുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനും കർമ്മ നിയമം തന്നെ അംഗീകാരം തരുന്നുണ്ട്. അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള അടിമത്തവും ജീവന്മാർക്ക് വന്നു ചേരുന്നില്ല. ഒരാളുടെ പൗരുഷം, പൗരുഷം എന്ന് പറയുമ്പോൾ അയാളുടെ ആ വ്യക്തിത്വ ഇച്ഛാശക്തി, അതുപയോഗിച്ച് അയാൾക്ക് ദുഃഖങ്ങളെ പ്രതികരിക്കാം, ദുഃഖങ്ങൾക്ക് പ്രതിവിധി ചെയ്യാം. അതാണല്ലോ മോക്ഷശാസ്ത്രം തന്നെ. ഒരു വ്യക്തി തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ദുഃഖത്തെ നിവർത്തിക്കുന്നതിനുള്ള ഉപായമാണ് മോക്ഷശാസ്ത്രം. അപ്പൊ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള കർമ്മത്തിന്റെ പേരിൽ അടിമത്തം വരുന്നില്ല. ഇത് വലിയൊരു ആക്ഷേപമായിട്ട് പറയുന്നതാണ്. അതായത് ഈ ഭരണ വ്യവസ്ഥയിലും മറ്റും മനുഷ്യർക്ക് ചില കാലത്തൊക്കെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതിന് കാരണം ഈ കർമ്മ നിയമം കൊണ്ടാണ്. കാരണം പുണ്യമുള്ളവൻ ബ്രാഹ്മണനായി ജനിക്കുന്നു, പാപം ചെയ്തവൻ രണ്ടാളനായി ജനിക്കുന്നു. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം അവൻ അനുഭവിച്ചോണം എന്നൊരു നിയമം ഉണ്ടാക്കി സാധുക്കളെയൊക്കെ പീഡിപ്പിക്കുന്നു, അതിന് ഈ കർമ്മ നിയമമാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ചിലതൊക്കെ പ്രസംഗിക്കാറുമുണ്ട്. അത് വാസ്തവത്തിൽ ഈ പറയുന്ന കർമ്മ നിയമമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഒരുത്തനും കർമ്മ നിയമത്തിന്റെ പേരിൽ ആർക്കും മറ്റൊരാളെ പീഡിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരാൾ അന്യായമായി പീഡനം അനുഭവിക്കുന്നതിനുള്ള വിധേയത്വം കർമ്മ നിയമം കൊടുക്കുന്നില്ല. ആർക്കും ആരെയും പീഡിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കർമ്മ നിയമം കൊടുക്കുന്നത്. ആർക്കും ആരുടെ പീഡനത്തിൽ നിന്ന് മോചനം നേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഈ കർമ്മ നിയമം ഒരിക്കലും തടസ്സമായി പറയുന്നില്ല. ഇത് എനിക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം വിധിച്ചതാണ് എന്ന് ആർക്കു വേണ്ടിയും കർമ്മ നിയമം ഉണ്ടാക്കിയിട്ടില്ല. ആർക്കും ഏതിനും ഇച്ഛാശക്തി പൗരുഷം ഉപയോഗിച്ച് ഏതിനെയും ചെറുക്കാനും അതിജീവിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യം കർമ്മ നിയമത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഒരിടത്തും അത് നിഷേധിക്കുന്നുണ്ട്, അങ്ങനെ നിഷേധിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. കർമ്മ നിയമം എല്ലാവർക്കും തുല്യമാണ്. അനീതിയെ ചെറുക്കുന്നതിന് കർമ്മ നിയമം ഒരിക്കലും തടസ്സമല്ല. അത് മനുഷ്യന്റെ ഭീരുത്വമാണ് അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അല്ല, കർമ്മ നിയമം ഒരിക്കലും തടസ്സമല്ല. അതുകൊണ്ട് ആരെങ്കിലും പിന്നെ ഇത്തരം ഒരു ഇങ്ങനൊരു വിഷയം വരുമ്പോ ഒരു സാധകന്റെ ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ ചിന്തിക്കും? കർമ്മ നിയമത്തെ ചിന്തിക്കുന്നത് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ചാന്തോക്യത്തിൽ. ഇപ്പോ മുമുക്ഷുവിനെയും ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ മുക്തൻ എന്നാണ് പറയുന്നത്. മുമുക്ഷു മുക്തനാണ്, സവാസനമായ വാസനയോടുകൂടിയ മുക്തി അയാൾക്ക് ഉണ്ടെന്നാണ്. അതായത് അയാള് മുക്തിയുടെ മാർഗത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഈ മായയുടെ പിടിയിൽ നിന്നും അയാള് സ്വതന്ത്രനായി തുടങ്ങി. അപ്പൊ അയാളെ മുക്തനായിട്ടാണ് പരിഗണിക്കുന്നത്. മുമുക്ഷുവിനെ കൂടി ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. മുക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ്, മുക്തന്മാരുടെ ശത്രു മിത്ര വ്യവഹാരത്തെ കുറിച്ച് വേദാന്തത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുക്തന്മാർക്കും സർവ പ്രാണികളെയും ആത്മസ്വരൂപേന കണ്ട് സർവത്തെയും ആത്മാവായി കാണുന്ന മുക്തന്മാർക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവാം. എന്തുകൊണ്ട്? ആ ദുർജന സ്വഭാവമാണ് സത്തുക്കളെ നിന്ദിക്കുക എന്ന് പറയുന്നത്. ദുർജനങ്ങളുടെ സ്വഭാവം തന്നെയാണ്, അവർ സത്തുക്കളെ നിന്ദിച്ചുകൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മുക്തനാണോ ജ്ഞാനിയാണോ അതൊന്നും അവരെ സംബന്ധിച്ച വിഷയമുണ്ട്. അവര് അവരുടെ വാസനയാണ്, ദുർജനങ്ങളുടെ വാസനയാണ് സത്തുക്കളെ നിന്ദിക്കുക എന്ന് പറയുന്നത്. സജ്ജനങ്ങളുടെ വാസനയാണ് അവരെ സ്തുതിക്കുക, ആരാധിക്കുക, പൂജിക്കുക എന്നൊക്കെ പറയുന്നത്. സജ്ജനങ്ങളുടെ വാസനയാണ്, അവരത് പ്രവർത്തിക്കും. അപ്പൊ ഈ വ്യവഹാര മണ്ഡലത്തിൽ മുക്തന്മാരെ ജ്ഞാനികളെ നിന്ദിക്കുന്നവരും കാണും, സ്തുതിക്കുന്നവരും കാണും. അതിന് അവരുത്തരവാദിയല്ല. ജ്ഞാനികൾ മഹാപുരുഷന്മാര് മഹാത്മാക്കൾ അതിന് ഉത്തരവാദിയല്ല. അത് ലോക സ്വഭാവമാണ്. ലോകത്തിൽ ഈ രണ്ടു തരത്തിലുള്ള വാസനയിലുള്ള ജനങ്ങളുള്ളതുകൊണ്ട് ആരാധിക്കുന്നവരുള്ളതുപോലെ തന്നെ സ്തുതിക്കും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നു പറയുന്നത്? ഈ ജ്ഞാനിയുടെ ശരീരം എന്ന് പറയുന്നത് പ്രാരബ്ധാധീനമാണ്, പ്രാരബ്ധം കൊണ്ടുള്ള ശരീരമാണ്. ഈ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ പുണ്യ പാപങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ് ആ ശരീരം. അവരിലും ശേഷിക്കുന്നുണ്ട് പുണ്യ പാപങ്ങൾ എന്ന് പറയുന്നത് ശേഷിക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോ ബാക്കിയുള്ള നശിച്ചുപോയി, സഞ്ചിതം ആഗാമിയൊക്കെ നശിച്ചു, പ്രാരബ്ധം ശേഷിക്കുന്നുണ്ട്. ജ്ഞാനിയിൽ അതിന് ഫലം കൊടുക്കാനും കഴിയുന്നില്ല. അപ്പൊ ഇതിന് ഫലം കൊടുക്കണമല്ലോ എവിടെയെങ്കിലും. അതിനെ പറയുന്ന എന്താണ്? കയ്യിൽ നിന്ന് വിട്ട അസ്ത്രത്തെ പോലെ തന്നെ അത് എവിടെയെങ്കിലും ചെന്ന് ലക്ഷ്യത്തിലെത്തണം, അല്ലെങ്കിൽ അതിന്റെ വേഗം തീരുന്നതുവരെ സഞ്ചരിച്ച് പതിക്കണം. അപ്പൊ അതിന്റെ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞു, അത് അവസാനിപ്പിക്കുന്ന ഇവിടെ അവ അതിനുവേണ്ടി നിന്ദിക്കുന്നവരും തുതിക്കുന്നവരും വേണമെന്നാണ്. അപ്പൊ ഈ ജ്ഞാനിയിൽ ഇരിക്കുന്ന ആ പുണ്യം സ്തുതിക്കുന്നവരിലേക്ക് പോകുന്നു, അവരിലിരിക്കുന്ന പാപങ്ങൾ നിന്ദിക്കുന്നവരിലേക്കും പോകും എന്നാണ്. അപ്പൊ ഈ പാപങ്ങളൊക്കെ സ്വീകരിക്കാൻ കുറച്ചുപേര് വേണം. എന്നാലേ ഈ പാപങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ന് നിൽക്കണ്ടേ? അതിനുവേണ്ടി നിന്ദിക്കുന്ന കുറെ പേരും വേണം. പിന്നെ ഈ പുണ്യവും ജ്ഞാനിക്ക് ആവശ്യമില്ലല്ലോ, അതും ആരെയെങ്കിലും ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ ആരാധിക്കുന്നവരും സ്തുതിക്കുന്നവരും എല്ലാം വേണം. അപ്പൊ ഇത് തന്നെയാണ് സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാരബ്ധം അതിനൊരു കാരണമാണ്. എന്നാലും ഈ പാപങ്ങൾ കുറച്ചങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുകയാണ്, അയാളോട് താങ്ക്സ് പറയണം. അല്ല, ഒരിക്കലും അയാളോട് വിദ്വേഷം തോന്നരുത്. അവനും കിട്ടിക്കോളും, അവന് കിട്ടാൻ ഇതിലും വല്ല നിയമമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കർമ്മനിയമത്തിൽ അവനെ ശിക്ഷിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. അകാരണമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കുറച്ച് പാപങ്ങളൂടെ വേണം. അപ്പൊ ആ പാപങ്ങൾ നമ്മളിലിരിക്കുന്ന അങ്ങോട്ട് സ്വീകരിക്കുകയാണ്, അത്രയും നമുക്ക് ഭാരം കുറഞ്ഞിരിക്കും. ആരെങ്കിലും സൗഹാർദ്ദം കാണിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളണം, നമുക്ക് നഷ്ടം വരാൻ പോവുകയാണ്. അകന്നു നിന്നോളണം, കാരണം പുണ്യം അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചാ കാണുന്നത്. ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ അവൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, അവൻ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ, എനിക്കൊരു ഉപദ്രവമാണല്ലോ, അവൻ എന്ത് പ്രതിവിധി ചെയ്യാം, അവൻ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ഒതുക്കാം എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. വിപരീതമായി സ്നേഹിക്കുന്നവർ നമുക്ക് ഉപകാരം ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ കർമ്മ നിയമം അനുസരിച്ച് ഇത് വിപരീതമായാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയും തിരസ്കാരപ്രിയന്മാരായിരിക്കണം എന്ന് പറയും. നമ്മൾ പൂജയിലാണ് നമുക്ക് താല്പര്യം, ആരാധനയിലാണ് നമുക്ക് താല്പര്യം, പക്ഷെ തിരസ്കാരത്തിൽ പ്രിയം ഉണ്ടായിരിക്കണമെന്നാണ്. കാരണം അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം പാപങ്ങളെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാസനാ നദി എന്ന് പറയുന്നത് അതെപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ജീവനിലൂടെ രണ്ട് ഭാഗത്തേക്ക്. നദി എന്ന് പറയുന്ന താഴ്ചയുള്ള ഭാഗത്തേക്കല്ലേ ഒഴുകത്തുള്ളൂ, മേലോട്ട് ഒഴുകാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാപത്തിന് ഒഴുകിപ്പോകാനുള്ള ഒരു വഴിയാണ്. അപ്പൊ അയാൾ ഈ പാപം സ്വീകരിക്കുകയാണ്. വാസ്തവത്തിൽ അയാളെ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആരാണോ മിത്രഭാവത്തിൽ നമ്മെ സമീപിക്കുന്നത് അവരിലേക്ക് പുണ്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. പുണ്യം നഷ്ടപ്പെടുത്താൻ പാടില്ല, ആവശ്യമുണ്ട്. പുണ്യത്തെ നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. കാരണം പുണ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. പുണ്യം ആണ് ഇനി മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോവേണ്ടത്. പുണ്യം ഉപേക്ഷിക്കേണ്ട ഒരു സമയമുണ്ട്, അതുവരെ പുണ്യം സഹായിക്കണം. പുണ്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും അവസരം കിട്ടത്തുള്ളൂ. സാധനങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള അവസരം വേണമെങ്കിൽ പുണ്യം വേണം. പുണ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മിത്രങ്ങളെയാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്, ശത്രുക്കളെ അല്ല. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സാധകന് ഉപദ്രവങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവരോട് തിരിച്ച്, അതാണ് സഹനം സർവദുഃഖാനം അപ്രതീകാര പൂർവകം എന്ന് പറയുന്നത്. ഒരു സാധകന്റെ നിലയിൽ വ്യക്തിപരമായ ഉപദ്രവങ്ങൾക്കും വ്യക്തിപരമായതിനും ഇതാണ് പ്രതിവിധി. വ്യക്തിപരമായ ഒരിക്കലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അനിഷ്ടമാണ് ശ്രേഷ്ഠം, ഇഷ്ടമാണ് ദോഷം ചെയ്യുന്നതെന്നാണ് വ്യക്തിപരമായ. അതുകൊണ്ട് അതിനങ്ങനെ വ്യക്തിപരമായി ആരെങ്കിലും നമ്മളെ അധിക്ഷേപിക്കുകയോ വ്യക്തിപരമായി നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരിക്കലും അതിൽ വിരോധ ബുദ്ധിയുടെ ആവശ്യമില്ല എന്നാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിന് വേറെ ദോഷമുണ്ട്. അതായത് ഒരാളിങ്ങനെ വ്യക്തിപരമായി ഒരാൾ ഉപദ്രവിക്കുന്നു നിരന്തരം. അപ്പൊ അങ്ങനെ ഒരാൾ വ്യക്തിപരമായി ഉപദ്രവിക്കുമ്പോ അവനത് അത് ദോഷമാണല്ലോ. കാരണം നമ്മൾ ഈ പാപം മുഴുവൻ അങ്ങോട്ട് എടുക്കുമ്പോ അവന് അത് ദോഷമായി വരും. ഒരുപാട് പാപം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ദോഷമില്ല. അവള് കൂടുതൽ പാപം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും തടയുന്നതിലും ദോഷമൊന്നുമില്ല. കാരണം അവനൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ല നമുക്കത് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവനോടുള്ള അനുകമ്പ കൊണ്ട് ചിലപ്പം ഒന്ന് ചെറുതായി ഒന്ന് കൈകാര്യം ചെയ്യുന്നോണ്ടും ദോഷമൊന്നുമില്ല. പക്ഷെ അത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. പിന്നെ അതൊരു ദൗർബല്യമായിട്ട്, ഈ സിദ്ധാന്തം നമ്മുടെ ഒരു ദൗർബല്യമാവാൻ പാടില്ല. കാരണം അതും അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. കൂടുതൽ പാപം എടുക്കണ്ട, കുറച്ച് പാപം സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയും വരും. അത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. അടുത്തൊരു ചോദ്യമുണ്ട്. ദൃശ്യം ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനമായി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അതോ പ്രമാതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്? രണ്ടാമത്തേതാണെങ്കിൽ അവ്യക്തം എന്ന ആശയത്തിന് എന്ത് സമാധാനം പറയും? അതായത് ദൃശ്യം ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലമായ ശുദ്ധമായ ചൈതന്യത്തിന് അതിനെ ഒന്നും ആശ്രയിച്ചിരിക്കുന്നില്ല. ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യത്തിനെ ആശ്രയിച്ചാണ് തന്നെ ഇരിക്കുന്നത്. ഉപാധിയോടുകൂടിയിരിക്കുന്ന ഇവിടെ ദൃക്ക് ദൃശ്യം എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇത് ദൃക്ക് ദൃശ്യം എന്ന് പറയുന്നത് ദൃഷ്ടിക്കനുസരിച്ച് സൃഷ്ടി എന്ന് പറയുന്ന പക്ഷം അനുസരിച്ചാണ്. തന്റെ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത് തന്നിലിരിക്കുന്ന ആ അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്ന, അപ്പോഴതിനെ ദൃക്കെന്ന് വിവരിക്കാൻ പറയും. കേവലമായ ആത്മാവിനെ ദൃക്കെന്നും പറയാൻ മതി. ദൃശ്യവും ദൃക്കും, ദൃക്കിനെ അപേക്ഷിച്ചല്ലേ ദൃശ്യം ഇരിക്കുന്നു. അതുകൊണ്ട് ദൃശ്യത്തെ അപേക്ഷിച്ച് ദൃക്ക്. അതുകൊണ്ട് ശുദ്ധമായ ആത്മാവല്ല, ഒരു ഉപാധി അവിടെ ഉണ്ടാ, വിദ്യയാകുന്ന ഉപാധിയോടുകൂടി അത് ദൃക്കെന്ന് പറയുന്ന ഭാവത്തിരിക്കുന്നു. ഒരേ ആത്മാവ് തന്നെ അവിദ്യ എന്ന് പറയുന്ന ഉപാധിയോടുകൂടി ദൃശ്യമായിരിക്കുന്നു, അതേ ആത്മാവ് തന്നെ ആ ഉപാധിയോടുകൂടി ദൃക്കായും ഇരിക്കുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമാണ്. അപ്പൊ അതിനെ നമുക്ക് പറയാം ഉപാധിയോടുകൂടി ഇരിക്കുന്ന ആത്മാവ് എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. പ്രമാതാവെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അതിനെയാണ്, പ്രമാതാവെന്ന് ഈ എഴുതിയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന അതിനെയാണ്. അപ്പോൾ പ്രമാതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അവിദ്യോപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. കേവലമായ ശുദ്ധമായ ആത്മാവിനെ ഒന്നും ആശ്രയിച്ചൊന്നും നിലനിൽക്കുന്നില്ല, അത് ഏകമാത്രം. അതിനെ ആശ്രയിച്ചിരിക്കാൻ രണ്ടാമതൊന്നില്ല. രണ്ടാമത്തേതാണെങ്കിൽ അവ്യക്തം എന്ന ആശയത്തിന് എന്ത് സമാധാനം? അവ്യക്തം എന്ന് പറയുന്നത് അവിദ്യയാണ്. അവിദ്യയാണ് അവ്യക്തം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. അപ്പൊ അതിന് ആ അവ്യക്തം എന്ന് പറയുന്ന ഈ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ശുദ്ധസത്വമായ മായയിൽ പ്രതിബിംബിക്കുന്ന സ്വാഭാവിക ഈശ്വരനാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറഞ്ഞത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇനി ആരെങ്കിലും കേട്ടോ എന്നറിയത്തില്ല. ശുദ്ധസത്വമായ മായയിൽ പ്രതിബിംബിക്കുന്ന സ്വാഭാവിക ഈശ്വരൻ, മായയിൽ പ്രതിബിംബിക്കുന്ന ഈശ്വരനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും വായിച്ചിരിക്കും, അത് എന്നിൽ ആരോപിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും എന്നിൽ ആരോപിക്കാറുണ്ട്. അപ്പൊ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈശ്വരൻ മായ ഉപാധിയോടുകൂടിയവനാണെന്നും പറഞ്ഞു. അത് ഒരു പ്രതിബിംബമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയെല്ലാം ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കും പിടികിട്ടാത്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈശ്വരൻ പ്രതിബിംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബം പോലെ ഏതോ ഒരു പ്രതിബിംബമാണ് ഈശ്വരനാണെന്നാണ്. ഇത്രയും നിസ്സാരനായ ഒരു ഈശ്വരന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. പിന്നെ ഈശ്വരനെ കുറിച്ച് നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാവുന്ന ഇതാണ്, എന്താണ് ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന മായാശക്തി, ആ ശക്തിയെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷം, അതാണ് ഈശ്വരൻ. പ്രതിബിംബം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ആശയം വളരെ താഴ്ന്നു ഈശ്വരനെ കുറിച്ചുള്ള. അതുകൊണ്ട് അത് ചില വേദാന്ത പ്രക്രിയകൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലയിടത്തൊക്കെ അങ്ങനെ പറയും, മായയിൽ പ്രതിബിംബിക്കുന്നതാണ്. ആദ്യമേ പറഞ്ഞല്ലോ, അതൊന്നും പരമാർത്ഥത്തിൽ അതിന്റെ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. പ്രതിബിംബം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പ്രതിബിംബിക്കണമെങ്കിൽ രൂപമുള്ള ഒരു വസ്തുവായിരിക്കണം. അങ്ങനെ അല്ലാത്തൊന്നെങ്ങനെ പ്രതിബിംബിക്കും? ഈശ്വരൻ രൂപമുള്ള ഒന്നല്ല, അപ്പൊ ഈശ്വരൻ എങ്ങനെ പ്രതിബിംബിക്കുന്നു? പ്രതിബിംബത്തിന് എന്താണ് നിലനിൽപ്പെന്ന് പറയുന്നത്? ആ കണ്ണാടിയെ ആശ്രയിച്ചല്ലേ നിലനിൽപ്പുള്ളൂ. കണ്ണാടി പോയാൽ പിന്നെ പ്രതിബിംബം പോയില്ലേ? അപ്പൊ ഈശ്വരനൊരു പ്രതിബിംബമാണെങ്കിൽ മായ നശിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നശിച്ചു. അത്രയും നിസ്സാരനാണോ ഈശ്വരൻ? അല്ല. അപ്പൊ നമ്മളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രതിബിംബമാണെന്ന് പറയാം. ജീവന്മാരെല്ലാം പ്രതിബിംബങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് തുച്ഛമാണല്ലോ. ഈശ്വരൻ അതുപോലെയുള്ള ഒന്നല്ല. ഈശ്വരൻ തനിക്ക് പ്രതിബിംബത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അത് ദർപ്പണത്തിന് അധീനമാണ്. അതായത് ദർപ്പണം, കണ്ണാടി എങ്ങനെയോ അതുപോലെ പ്രതിബിംബം. കണ്ണാടിയിൽ തെളിച്ചുകൊണ്ടായിരുന്ന പ്രതിബിംബം തെളിഞ്ഞിരിക്കും, കണ്ണാടി മങ്ങിയിരുന്ന പ്രതിബിംബം മങ്ങിയിരിക്കും. കണ്ണാടിയെ ആശ്രയിച്ചിട്ടാണ് പ്രതിബിംബത്തിന്റെ നിലനിൽപ്പ്. ഏത് പ്രതിബിംബമായാലും പ്രതിബിംബിക്കുന്നതിന് ഉപാധിയെ ആശ്രയിച്ച് അതിന് നിലനിൽക്കാൻ പറ്റും. ഉപാധിയിൽ മാലിന്യം കൂടി കൂടി വരുമ്പോൾ പ്രതിബിംബം തീരെ തീരെ ഇല്ലാതായി പോകും. അതുപോലെ ഏതെങ്കിലും ഒരു ഉപാധിയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല ഈശ്വരൻ, ഈശ്വരനെ ആശ്രയിച്ചാണ് ഉപാധി നിൽക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് പ്രതിബിംബമൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരനെ ആ പ്രതിബിംബിക്കുന്ന ഉപാധി ആശ്രയിച്ച് നിൽക്കുന്നതല്ല, മറിച്ച് ആ മായാശക്തി ഈശ്വരന് അധീനമാണ്. ജീവനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം പ്രതിബിംബമാണെന്ന്. എന്തുകൊണ്ട്? കാരണം ഈ ഉപാധിയെ അനുസരിച്ചാണ് ജീവന്റെ നിലനിൽപ്പ്. ഈ ഉപാധിയിൽ ജീവന് യാതൊരു സ്വാതന്ത്ര്യവും. ഈ ഉപാധി മലിനമാകുമ്പോൾ ജീവനും മലിനമാകുന്നു, ഈ ഉപാധി തെളിഞ്ഞു വരുമ്പോൾ ജീവനും തെളിഞ്ഞു വരുന്നു. ഈശ്വരൻ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുള്ള ഒന്നല്ല. അതുകൊണ്ടാണ് സത്വഗുണം വർദ്ധിക്കുമ്പോൾ ജീവന്റെ സത്വ സഞ്ജായതേ ജ്ഞാനം എന്ന് പറയുന്നത്, ജ്ഞാനപ്രകാശ ജ്ഞാനപ്രകർഷം ഉണ്ടാകും. ആ സമയം തമോ ഗുണം കൂടുമ്പോൾ മൂഢത വരുന്നു. ഇതെല്ലാം ജീവന് സംഭവിക്കുന്ന എന്തുകൊണ്ട്? ഈ ഉപാധിക്ക് അധീനമാണ്, ജീവൻ പ്രതിബിംബിച്ചിരിക്കുന്ന ആ മായയ്ക്ക് അധീനമാണ് ജീവന്റെ സ്ഥിതി. അതുകൊണ്ട് ജീവനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രതിബിംബം എന്ന് പറയാം. ഈശ്വരനെ ഒരിക്കലും പ്രതിബിംബം എന്ന് ധരിച്ചു കളയത്. എന്തുകൊണ്ട്? ഒരിക്കലും ആ ഉപാധിക്ക് അധീനൻ അല്ല ഈശ്വരൻ, മറിച്ച് ഈശ്വരന് അധീനമാണ് ആ ഉപാധി. ഈശ്വരൻ പറഞ്ഞില്ലേ സർവജ്ഞനും സർവശക്തനുമാണ്? അങ്ങനെയുള്ള ഈശ്വരൻ ഒരു പ്രതിബിംബം, ഒരു ഉപാധിക്കനുസരിച്ച് തൂങ്ങുകയും തെളിയുകയും ചെയ്യുന്ന ഒരു ചൈതന്യ വിശേഷമല്ല. എന്നാൽ ചില വേദാന്ത ശാസ്ത്രത്തിലൊക്കെ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. കാരണം പറഞ്ഞല്ലോ, സർവ്വ ഉപാധി വിനിർമുക്തനാണ് പരമാർത്ഥത്തിൽ ഈശ്വരൻ എന്നുള്ള തത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി ആ സർവ്വ ഉപാധി മുക്തമായ അവസ്ഥയും ഉപാധിയോടുകൂടിയിരിക്കുന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബിംബം പ്രതിബിംബം എന്നൊക്കെ ചില ശാസ്ത്രങ്ങളിലൊക്കെ പറയും. അദ്വൈത ശാസ്ത്രങ്ങളിൽ തന്നെ അതൊന്നും എന്റെ വാച്യാർത്ഥത്തെ എടുത്തരുത്. അങ്ങനെ ധരിച്ചതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. അങ്ങനെ ധരിക്കാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഓരോ സന്ദർഭത്തിൽ വേദാന്ത പ്രക്രിയയിൽ വേദാന്ത ചിന്താ രീതിയിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അതിന്റെ വാക്യാർത്ഥത്തെ എടുത്ത് ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പല യുക്തിഭംഗങ്ങളും നമുക്ക് തോന്നും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ ആശ്രയിച്ചാണ് ബാക്കി ഒക്കെ വന്നിരിക്കുന്നത്. സത്വം എപ്പോഴും രജസ് തമസുകളോട് ചേർന്ന് മാത്രമേ നിൽക്കൂ എന്നതിനാൽ ശുദ്ധ സത്വം എന്നില്ലല്ലോ. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്രതിബിംബമല്ല എന്നും. അപ്പോൾ ഈശ്വരന്റെ ജ്ഞാനശക്തിക്ക് പരിമിതി കൊണ്ട് വരല്ലേ? ഈ ചിന്തിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈശ്വരനും പരിമിതി വരും. മാത്രമല്ല സത്വം പരിണമിക്കുന്നതോറും രജസ് തമസ് അളവ് കൂടുന്നതിനാൽ ഈശ്വരന്റെ ജ്ഞാനം ഈ ദോഷങ്ങളെല്ലാം വരും. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക, നേരെ ചിന്തിക്കുക. ഇതാണ് ഇതിനൊരു പ്രതിവിധി. മായയിൽ പ്രതിബിംബിക്കുന്നു, പ്രതിബിംബങ്ങളെല്ലാം ഉപാധിക്ക് അധീനമാണ്. ഈശ്വരൻ പ്രതിബിംബിച്ചാൽ ഈശ്വരനും ഉപാധിക്ക് അധീനമായി പോകും. അപ്പൊ ഈശ്വരനും പാരതന്ത്ര്യം വരും, അല്പജ്ഞത്വം വരും, ഇതെല്ലാം വരും. അതല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരന്റെ അധീനമാണത്. ഈശ്വരൻ എന്താണ്? ആ മായയെ സ്വേച്ഛയെ ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഈശ്വരന് മാത്രമേ സർവജ്ഞത്വവും സർവശക്തിമത്വവും സ്വാതന്ത്ര്യവും സർവതന്ത്ര സ്വതന്ത്രത എല്ലാം അങ്ങനെ ഒരു ഈശ്വരനെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ആ ഈശ്വരൻ എന്ന് പറയുന്നത് മായ എന്ന് പറയുന്ന ഉപാധിയെ സ്വേച്ഛയെ ഉപയോഗിക്കുന്ന ചൈതന്യ വിശേഷമാണ്. അത് ഒരിക്കലും ഒരു തരത്തിലുള്ള പാരതന്ത്ര്യവും അല്പജ്ഞതയും ഒന്നും അതിനില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ സൃഷ്ടി സംഹാര വ്യവഹാരങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ആ ധാരണയിൽ വന്ന പെസുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അത് ഇതുകൊണ്ട് തത്വങ്ങൾ പറയുന്നിടത്തെല്ലാം അഭ്യുപഗമവാദം എന്ന് ദർശനത്തിനൊരഭിപ്രായമുണ്ട്. ശാസ്ത്രന്മാരെല്ലാം പറയും അഭ്യുപഗമവാദം. അതായത് മുഖ്യമായ സിദ്ധാന്തം അല്ലെങ്കിലും ഒരു ചർച്ചയിൽ സമാധാനം പറയാൻ വേണ്ടിയിട്ട് പൂർവപക്ഷികൾ പറയുന്ന ചില ഭാഗങ്ങൾ കൂടെ അംഗീകരിച്ച് സംസാരിക്കും. അതായത് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വേറെ ആൾ പറഞ്ഞ ഒരു കാര്യത്തെ തൽക്കാലം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ മുമ്പിലോട്ട് പോയി മറുപടി പറയുക, എന്നാലേ അയാളെ ആ കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലാരന്ധതി ന്യായം എന്ന് പറ്റും പറയുന്നത്. അപ്പോ അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആദ്യം വസിഷ്ഠനെ കാണിച്ചു കൊടുക്കുന്നു. നല്ല നിലാവുള്ള രാത്രി ആകാശത്ത് നോക്കി കാണാൻ സപ്തർഷികൾ, അതിൽ വസിഷ്ഠനെ കാണാം. ആ വസിഷ്ഠന്റെ അടുത്താണ് അരുന്ധതിയെ നിൽക്കുന്നത്. പക്ഷെ ഈ അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. വളരെ ചെറുതാണ്, അല്പം അല്പം മിന്നി മിന്നി നിൽക്കും. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആകാശത്ത് ആദ്യം അതിന്റെ അടുത്തിരിക്കുന്ന വലിയ ഒരു നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇതാണ് ആ അതോ അരുന്ധതി കണ്ടോ അതാണെന്ന് പറയും. ആ തിളങ്ങുന്ന നക്ഷത്രം കണ്ടോ എന്ന് പറയും. അതും അയാളുടെ കണ്ണിൽ തറയ്ക്കുമ്പോൾ പറയും ഇനി അതിന്റെ അടുത്തിരിക്കുന്ന മറ്റേ നക്ഷത്രം നോക്കുക പിന്നെ എന്റെ അടുത്ത് വരിക, പിന്നെ വസിഷ്ഠന്റെ അടുത്ത്, ഇനി അടുത്ത് നിൽക്കുന്നതാണ് അരുന്ധതി എന്ന് കാണിച്ചു കൊടുക്കും. ആദ്യം അതാണ് അരുന്ധതി എന്ന് പറഞ്ഞത് അയാൾ അതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മുഖ്യമായ അരുന്ധതി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാളെ അവസാനം അസൂക്ഷ്മമായ അവസാനം പറഞ്ഞു നിർത്തി എന്നിടത്താണ് സാക്ഷാത് അരുന്ധതി. അതുപോലെ അദ്വൈതത്തിലും പല കാര്യങ്ങളും പറയുമ്പോൾ ഇയാളെ സ്ഥൂല ബുദ്ധി പൊടികിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ആദ്യം ഒന്ന് പരത്തി പറയും. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്താഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് ചിന്തയെ സൂക്ഷ്മമായി കൊണ്ടുപോയി വാസ്തവ തത്വത്തെ അവസാനം ബോധിപ്പിക്കും. അപ്പോ അതിന് മുമ്പ് ഈ പറഞ്ഞു വരുന്ന പല കാര്യങ്ങളും അഭ്യുപഗമ വാദങ്ങളായിരിക്കും. താത്കാലികമായി കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മുമ്പോട്ട് നയിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന സിദ്ധാന്തങ്ങൾ, അതൊന്നും മുഖ്യ സിദ്ധാന്തങ്ങളല്ല. അതുകൊണ്ട് മായയിൽ പ്രതിബിംബിക്കുന്ന ഈശ്വരൻ എന്നൊക്കെ വേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മുഖ്യ സിദ്ധാന്തമല്ല. ചർച്ച ചെയ്യുന്ന ആളിന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജീവൻ, ഈശ്വരൻ, പരബ്രഹ്മം എന്നെല്ലാം പറയുന്ന വിഭജനം, അതിന്റെ അഭേദം, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നേ അതിനെടുക്കാവൂ. ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? നിത്യസ്ഥ മോക്ഷ, മോക്ഷം നിത്യമാണ്, എല്ലാ വാദികളും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉപാസനാ വിധിയുടെ അംഗമായിട്ടല്ല ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതിന് പ്രമാണങ്ങൾ പറയുന്നു. അപിച്ച ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന അഭയം വൈ ജനകപ്രാപ്തോസി തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മ അസ്മീതി തസ്മാത് തത് സർവം അഭവത് തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യത ഇത്തേവമാദ്യാശ്രിതയോ ബ്രഹ്മവിദ്യാനന്തരം മോക്ഷം ദർശയന്തിയോ മധ്യേ കാര്യാന്തരം വാരയന്തി. ഈ ശ്രുതികൾ കാണിക്കുകയും ഈ ശ്രുതികളെല്ലാം എന്താ ചെയ്യുന്നത്? ബ്രഹ്മവിദ്യ പ്രാപ്തി, ജ്ഞാനപ്രാപ്തി, അത് കഴിഞ്ഞ് മോക്ഷത്തിനും ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ജ്ഞാനം, മോക്ഷം, അതിന്റെ ഇടയ്ക്ക് മറ്റു ചെയ്യാനൊന്നുമില്ല. പിന്നെ ധ്യാനം മറ്റൊന്നും ഇവിടെ വിധിച്ചിട്ടില്ല. അപ്പോൾ ജ്ഞാനം ഉണ്ടായി പിന്നെ മോക്ഷത്തിന് വേണ്ടി ധ്യാനിക്കേണ്ട കാര്യമില്ല. ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടായില്ല എന്നാണ് അതിനർത്ഥം. ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനുവേണ്ടി ധ്യാനിക്കുന്നു, അതും ശ്രദ്ധിക്കണം. യാതൊരു തരത്തിലുള്ള സാധനങ്ങളെയും ഒരു സാധനാ മാർഗങ്ങളെയും ഇവിടെ നിഷേധിക്കുന്നില്ല. അദ്വൈത മതമനുസരിച്ച് എല്ലാത്തിനെയും അംഗീകരിക്കുകയാണ്. ജ്ഞാനത്തിന് ശേഷം ഇതൊന്നും ആവശ്യമില്ലെന്നേ പറയുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനയൊക്കെ ഉപേക്ഷിച്ചു കളയും. അത് ഈ പറഞ്ഞതുപോലെയാണ്. അദ്വൈതത്തെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ബോധമില്ലാത്തതുകൊണ്ടാണ് ചില ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, സാധ്യമില്ല, സാധനയില്ല എന്നൊക്കെയുള്ള ആ പരമമായ നിലയെക്കുറിച്ച് വർണ്ണിക്കും. അത് കേൾക്കുമ്പോൾ ഇതാണ് തനിക്ക് സാധനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ചിലർ സാധനങ്ങളെയും മറ്റും നിഷേധിക്കുന്നത്. ഒരു തരത്തിലുള്ള സാധനങ്ങളെയും ഈ ബ്രഹ്മവിദ്യ നിഷേധിക്കുന്നില്ല. അവിടെ നിഷേധിക്കുന്നുണ്ടെങ്ങനെ? ജ്ഞാനത്തിന് ശേഷം വേറെ സാധനയൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെയും പറയുന്നത്. ബ്രഹ്മ വിദ്യാപ്രാപ്തിക്ക് ശേഷം പിന്നെ നിങ്ങൾ സാധനയൊന്നും അനുഷ്ഠിക്കണ്ട. അതിനു മുമ്പുള്ള ഒരു സാധനകളെയും നിഷേധിക്കുന്നില്ല, സാധന അല്ലാത്തതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ കർമ്മം, അതിന് എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉള്ള സംശയമാണ്, കർമ്മം അത് ഉപേക്ഷിക്കണ്ടേ? കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനും പറയുന്നുണ്ട്. കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ പറയുന്നതിനെ നമ്മൾ മറന്നു, കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നതിന് സർവകർമ്മ സന്യാസം. കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നതിന് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മയോഗം അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കത്തില്ല.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
0: ഓം നമഃശിവായ. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: സംഗീതനാദി സാംഗീ മധുസിദ്ധസക്തി

ഗുരുകർമ്മ ഗൃഹധാരണയും ആത്മീയത്യവോപാസ്യ എന്ന മന്ത്രവും അതിൻ്റെ വളരെ വിസ്തൃതമായ വിശദമായ വ്യാഖ്യാനമൊന്നുമില്ലേ ഭാഷകാരൻ. അതിനകത്ത് മുഖ്യമായിട്ടും ആത്മജ്ഞാനം എന്താണ്, ഉപാസന എന്താണ്, ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഇവിടെ പറഞ്ഞ കാര്യം ഒന്നു, ജ്ഞാനം ശ്രുതിയിലൂടെ, ആത്മബോധം ശ്രുതിയിലൂടെ, അതാണൊന്നും ഇവിടെ പറയുന്നത്. ശ്രുതി പ്രമാണം, ശ്രുതി എങ്ങനെയാണ് അത് ഉപദേശിക്കുന്നത്? ആത്മീയത്തെ ഉപാസിത അങ്ങനെ ഉപദേശിക്കുന്നു. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ആത്മീയത്തെ ഉപാസിത എന്ന് പറയും, എനിക്ക് തോന്നുന്ന അർത്ഥം ഇതാണ്, അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ശ്രുതിയുടെ അർത്ഥത്തെ തീരുമാനിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ പറയണം. ഇപ്പൊ യജേത എന്നൊരു വാക്യം, എന്താ അതിൻ്റെ അർത്ഥം? യാഗം ചെയ്യൂ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, ഒരു വിധിയാണ്. അതുപോലെ ഉപാസീത, അതൊരു വിധിയാണല്ലോ, അതുപോലെ ഉപാസിക്കണം, ആത്മാവിനെ ഉപാസിക്കണം. നായിക്കൂടെ പറയുന്നു, ഇത് രണ്ടും ഒരുപോലെ അല്ല. ഇവിടെ യാഗത്തെക്കുറിച്ച് പറയുന്നു, യാഗഫലമായ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, അത് വേദം തന്നെ പറയുന്നു. ഇവിടെ രണ്ട് സ്ഥലത്ത് വിഷയങ്ങൾ വേറെയാണ്. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളു, പ്രവർത്തിക്കണം. ജേത എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് സാധിക്കാൻ, എന്തിനാ യാഗം ചെയ്യുന്നു, കിം കേന കഥം, അടുത്തത് വിശദീകരിക്കും. എന്ത് സാധിക്കാൻ ആകാംക്ഷ ഉണ്ടാവും, അത് സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി കേന എങ്ങനെ ആകാംക്ഷ വരുന്നു, യാഗം കഥം എങ്ങനെ, എന്തുകൊണ്ട് എങ്ങനെ. ഈ ആകാംക്ഷയെല്ലാം ശമിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കും. ഇവിടെ ഉപാസീത എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ഉപാസിക്കൂ, ധ്യാനിക്കൂ. ഒരു കൂട്ടർ പറയുന്നു, ഭാഷ്യകാരന് മുമ്പ് ഇതിനെ വ്യാഖ്യാനിച്ച ആൾക്കാർ അവർ പറയുന്നു ഉപാസീത എന്ന് പറഞ്ഞ് ധ്യാനിക്കുന്നു, ധ്യാനിച്ചിട്ട് സാക്ഷാത്കരിക്കുന്നു. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല, ധ്യാനിച്ച് സാക്ഷാത്കരിക്കേണ്ടതല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, ധ്യാനം ആവശ്യമില്ലെന്നോ ധ്യാനം ചേരുന്നല്ല പറയുന്നു. ആത്മബോധവും ഈ ധ്യാനവുമായിട്ടുള്ള ആ ബന്ധത്തെ പറയുകയാണ്. ഇവരൊക്കെ ധ്യാനിക്കാം, എന്തെങ്കിലും അനുഭൂതിക്ക് വേണ്ടിയോ, സമാധി പോലുള്ള അവസ്ഥകളെ പ്രാപിക്കുന്നതിനോ, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ധ്യാനിക്കുന്ന പോലെ ടെൻഷൻ മാറാനും ഒക്കെ ധ്യാനിക്കാം, മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ധ്യാനിക്കും, അതൊക്കെ ആകാം. അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നതല്ല. അത് പറയുന്ന ആത്മബോധം, അതിന് അത് ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെയാണോ? ഭാഷകാരൻ നിഷേധിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എന്ത് പറഞ്ഞിട്ട് നിഷേധിക്കുന്നു? ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ക്രിയയാണ്. ആ മാനസിക ക്രിയയിലൂടെ നേരിട്ടുണ്ടാകുന്ന ഒന്നല്ല ജ്ഞാനം, ക്രിയ കൊണ്ടുണ്ടാകുന്നതല്ല. അതാണ് ധ്യാനം കൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നതുകൊണ്ട് മറ്റു പലതും സാധിച്ചെന്നിരിക്കും. തത്വജ്ഞാനം അങ്ങനെ ഒരു ക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല. ഒരു യുക്തി, പല യുക്തികളിവിടെ പറയും, മുമ്പ് പറഞ്ഞു. ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? അത് പ്രമാണാധീനം, പ്രമാണം ശ്രുതിവാക്യം, അതിലൂടെ ധാരാളം വാക്യങ്ങൾ ഉദ്ധരിച്ചു. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു. തത്വമസി, അഹം ബ്രഹ്മാസി തുടങ്ങിയ വാക്യങ്ങൾ, ഈ വാക്യങ്ങളുടെ ശ്രവണം, അതാണ് ഉപദേശം ശ്രുതി. അതിൽ നിന്ന് തന്നെ ആത്മബോധം ഉണ്ടാകുന്നു. പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അതങ്ങനെ ശബ്ദത്തിൽ നിന്ന് നമുക്ക്
അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. ആന എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താ ആന പ്രത്യക്ഷമാകും അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ദശമസ്തമസി ഉദാഹരണം പറഞ്ഞു. ഒന്നുമ്പ് പറഞ്ഞു ആനതിനോട് ചേർക്കുക, ശബ്ദം കൊണ്ടും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് ഉദാഹരണം അതാണ്. ആനയെക്കുറിച്ച് പറഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള അപരോക്ഷബോധം ഉണ്ടാകുന്നില്ല, കാരണം അത് ബാഹ്യമാണ് വിഷയം. ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? സ്വന്തം സ്വരൂപത്തെ ആത്മാവായി സാക്ഷാത്കരിക്കേണ്ടത് തൻ്റെ വാസ്തവ സ്വരൂപത്തെയാണ്. ആ വാസ്തവ സ്വരൂപത്തെ ആയതുകൊണ്ടും അത് വാസ്തവത്തിൽ അപരോക്ഷ രൂപവുമാണ്. അപരോക്ഷ രൂപത്തിലിരിക്കുന്ന അതിനെ ബോധിപ്പിക്കുന്നതിന് ശബ്ദത്തിന് ആ ശേഷിയുണ്ട്. അത് അപരോക്ഷമായി പ്രകാശിക്കുന്നതാണെങ്കിൽ എങ്ങനെ ശബ്ദം ബോധിപ്പിക്കും? ശബ്ദത്തിനും അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടോ? ശബ്ദം കഴിവുണ്ടോ? കാരണം ആത്മാവ് അപരോക്ഷമായി പ്രകാശിക്കുന്നുണ്ടെങ്കിലും അതിന് മറ വന്നു പോയി. ശബ്ദം എന്ത് ചെയ്യുന്നു? ആ മറകളെ മാറ്റുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ട്. മറ മാറ്റി അതിനെ നമ്മൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നോ, അനാത്മ അധ്യാരോപം നിവർത്തിയുന്നോ, ഇങ്ങനെ പല ഭാഷയിൽ പറയും. അതാണ് ശബ്ദം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് പ്രകാശിക്കുന്നു, അപരോക്ഷമായി തന്നെ പ്രകാശിക്കുന്നു. അപ്പോൾ അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തടസ്സം വന്നുപോയി. എങ്ങനെയായാലും സാക്ഷാത് അപരോക്ഷമായിരുന്നു സുഷുപ്തി. പക്ഷെ ജാഗ്രത സ്വപ്നങ്ങളിൽ അതിനും മറ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിതിന് യജേത എന്ന് പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കും പോലെ അല്ല മനസ്സിലാക്കുന്നു. ഉപാസിക ആത്മാവോ ആത്മാവിൻ്റെ ജ്ഞാനമോ വിധേയമല്ല. അതിൻ്റെ ഉത്പത്തിയിൽ അത് സാക്ഷാത്തായി നേരിട്ട് ആശ്രയിക്കുന്നത് ശബ്ദത്തെ മാത്രം, ശ്രുതിയെ മാത്രം. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. ഇനി ധ്യാനം ആവശ്യമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യും. അക്കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഷ്യം പറഞ്ഞത് എന്താണ്? ആത്മീയത്തെ ഉപാസീതി നാപൂർവീതി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമാത്മീതി യോയം വിജ്ഞാനമായി ദൈവമാ ആദി ആത്മപ്രതിപാദന പരാഭീ ശ്രദ്ധീർ ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം തത്ര ആത്മസ്വരവിജ്ഞാനേനൈവ തദ്വിഷയ അനാത്മാഭിമാനബുദ്ധി കാരകാദി ക്രിയാഫല അധ്യാരോപണാത്മിക വിദ്യ നിവർത്തിത തസ്യാ നിവർത്തിതായാം കാമാതി ദോഷാനുപത്തേഹി ആത്മചിന്താനുപത്തിഹി പരിശിഷ്യ ആത്മചിന്ത ഏവ തസ്മാത് ഉപാസനം അസ്മിൻ പക്ഷേന വിധാതവ്യം പ്രാപ്തത്വ ശ്രൗതജ്ഞനാ പൂർവമതി സർവാസാം ചിത്തവൃത്തിനാം ജന്മനൈവ ആത്മചൈതന്യം വ്യഞ്ജകത്വ പ്രാപ്തം ആത്മജ്ഞാനം. ആത്മജ്ഞാനം അങ്ങനെ അത്യന്തം ദുർലഭമായ അജ്ഞാതമായ ഒരു കാര്യമൊന്നുമല്ല. പറയുന്നു ഈ തത്വമസി തുടങ്ങിയ വാക്യങ്ങളെല്ലാം ശ്രവിക്കുന്നതിന് മുമ്പും ഈ സർവചിത്തവൃത്തികളിലൂടെയും പ്രകാശിക്കുന്ന ബോധം അത് ആത്മസ്ഫുരണം തന്നെയാണ്, ആത്മപ്രകാശം തന്നെയാണ്. അത് അത്യന്തം അപ്രാപ്തമല്ല. അപ്രാപ്തമായതിനെ വിധിക്കേണ്ട കാര്യമാണ്. ഇനി ശ്രുതിയിൽ നിന്ന് ശ്രവിച്ചു കഴിഞ്ഞാലോ സ്വാഭാവികമായി തന്നെ ഇതിങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിലും അറിയാൻ കഴിയുന്നില്ല. എനിക്ക് ബോധമുണ്ടെന്നറിയാം, ബോധത്തെ ആശ്രയിച്ചാണ് തൻ്റെ എല്ലാ വ്യവഹാരം നടക്കുന്നതെന്നറിയാം. പക്ഷെ ആ ബോധം അതാണ് തൻ്റെ വാസ്തവ സ്വരൂപം, അങ്ങനെ അറിയും. അതാണ് തൻ്റെ പാരമാർത്ഥികമായ സ്ഥിതി. അതിൻ്റെ അഭിവ്യക്തിയാണ് ഈ ബോധം എന്നിങ്ങനെ ഉള്ള അറിവാണ് ശ്രൗതജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രൗതജ്ഞാനം ഉണ്ടാകുന്നു. ആ ശ്രൗതജ്ഞാനവും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പിന്നീട് അവിടെ ധ്യാനിക്കേണ്ട ആവശ്യം എന്തോ ശ്രുതിയിൽ നിന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് ആത്മാവിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. സർവജ്ഞാനത്തിന് മുമ്പായി പിമ്പായാലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തിനു വേണ്ടി? ആത്മബോധത്തിന് വേണ്ടി. അതാണ് പറഞ്ഞത്, ധ്യാനിക്കാം മറ്റെന്തിനെങ്കിലും വേണ്ടി, അദ്വയമായ ആത്മബോധത്തിന് വേണ്ടി എന്ന് പ്രത്യേകം പറയും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എത്ര ആവർത്തിച്ചാലും പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതമാണ് പ്രത്യേകം മനസ്സിലാക്കണം. ആൾക്കാർ സാധാരണ പറയുന്ന പോലെ വേദാന്തമല്ല. വേദാന്തം പലതരത്തിലുണ്ട്, അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അത് ശീലിച്ചവർക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ അതെവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു ചോദ്യം വരും. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് പരിചയമുള്ളത് പഴയകാലത്താണെങ്കിൽ ഉത്സവപ്പറമ്പിലെ വേദാന്തം, ഇപ്പോഴാണെങ്കിൽ ടി വി വേദാന്തം, പിന്നെ മിമിക്രി വേദാന്തം, പിന്നെ പത്രമാസികകളിലൂടെയുള്ള വേദാന്തം. ഇങ്ങനെയൊക്കെയുള്ള വേദാന്തങ്ങൾ പരിചയിച്ചിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ഇതെങ്ങനെ പറഞ്ഞു, എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് ചോദിക്കും. അതുകൊണ്ട് അതല്ല നമ്മളിവിടെ, വേദാന്തമല്ല അദ്വൈതം, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിവിടെ വളരെ സ്പഷ്ടമായി തന്നെ ഭാഷ്യകാരൻ പറയുന്നു, ഒരു സംശയത്തിനാണ് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഈ മിമിക്രി വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെ കുറിച്ച് അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. കേൾക്കുമ്പോൾ സർക്കാരിനെ ഇത് മാറ്റി വയ്ക്കണം. യഥാ കാര്യാനപേക്ഷ പ്രാമാണ്യം വജത സ്ഫുടം, വാക്യം ശ്രുതിവാക്യം അത് ഒരു കാര്യത്തെ അപേക്ഷിക്കാതെ തന്നെ തത്വമസി, അതിൽ നിന്ന് ഉള്ള ബോധം ഒരു കർമ്മത്തെ ക്രിയ അപേക്ഷിക്കുന്നില്ല. ജേത എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇതങ്ങനെയല്ല, കർത്തൃത്വാദി പ്രവൃത്തിക്കുള്ള കാരണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ക്രിയ, അത് മാനസികമായിക്കൊള്ളട്ടെ, അതിനെ ആശ്രയിച്ചാണ് പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐകാത്മ്യ വസ്തുനിഷ്ഠസ്യ, ഇവിടുത്തെ ബോധം ശ്രുതി പ്രമാണമായിരിക്കുന്നത് ആ ഏകാത്മ ബോധത്തിനാണ്, പരമാർത്ഥ ബോധത്തിനാണ്. അവിടെ സർവക്രിയകളെ നിഷേധിക്കുന്നു. നീ അകർത്താവായ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ക്രിയ ആ ബോധത്തിന് വേണ്ടി എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും? അത് അസംഭവമായ കാര്യമാണ്. അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തിരിക്കലും ലിംഗ് പ്രത്യശ്രുതേരത്ര ഭ്രാന്തി സമുജായതി യജേത ഇത്യാദി സാമാന്യ വിദ്യാർത്ഥോത്വം വിചാര്യതേ. പക്ഷേ യജേത എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഉപാസീത എന്നുള്ള ഒരു വാക്ക് വന്നു. ഭാഷാശാസ്ത്രത്തെ കുറിച്ച് അറിയാവുന്നവർ പറയും ഇത് വിധിലിംഗാണ്, വിധി പ്രേരണയാണ്, വിധിയാണ്, വിധി നിമന്ത്രണം ആമന്ത്രണം അധിഷ്ഠ സംപ്രസന പ്രാർത്ഥന ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അർത്ഥമനുസരിച്ച് പറയാവൂ. സാംഗം വേദ അധ്യയനം ചെയ്തവരല്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? പാമരന്മാരല്ലല്ലോ. അപ്പോൾ വരും ചോദ്യങ്ങൾ വരും, മാത്രമല്ല വിപരീത ബുദ്ധിയും വരും. ഭ്രാന്തി സമുദായത്തെ ഇവിടെയും വിധിക്കുകയാണ്, തത്വജ്ഞാനമല്ല ധ്യാനത്തെ വിധിക്കുകയാണ്. വിജ്ഞായ പ്രജ്ഞം കുർവീത എന്ന് പറയും. ഇതിനെ അറിഞ്ഞിട്ട് എങ്ങനെ? യാഗം വേദം അധ്യയനം ചെയ്തപ്പോൾ യജേതാന്ന് യാഗത്തെക്കുറിച്ച് ബോധമുണ്ടായി. ആ ബോധം കൊണ്ട് സ്വർഗം കിട്ടും? ഇല്ലല്ലോ. പറയുന്നതിന് വ്യക്തിയുണ്ട്,

അറിയുന്നു, ആത്മീയത്യ ഉപാസ്യത തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് അറിയുന്നു, ആത്മാവിനെ കുറിച്ച് ഉപാസനയെ കുറിച്ച് അറിയുന്നു. അപ്പോൾ ഇവിടെ അറിയുന്നു നമ്മൾ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിജ്ഞായ പ്രജ്ഞാംഗ്രവീത പോയി ധ്യാനിക്കുന്നു. എന്തിന്? ബോധത്തിന് വേണ്ടി. അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ബോധത്തിന് വേണ്ടി ധ്യാനിക്കുക, അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് രണ്ടും പറയുന്ന വേദത്തിലാണ്. ഒരു ഭാഗത്ത് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും വേറൊരു ഭാഗത്ത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്ത് ശരിയല്ല. എന്ത് കേട്ടാലും വിഴുങ്ങുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. വിദ്വാൻമാരങ്ങനെയാണ്. അവര് പരപ്രത്യ നേയ ബുദ്ധികളല്ല, മറ്റുള്ളവരുടെ ബുദ്ധിക്കനുസരിച്ച് ചലിക്കുന്നവരല്ല. സ്വയം ചിന്തിക്കും, എന്തെങ്കിലും ചിന്തിക്കുകയല്ല, ശാസ്ത്ര പ്രമാണങ്ങൾക്കനുസരിച്ച് ശാസ്ത്രയുക്തികൾക്കനുസരിച്ച് ചിന്തിക്കും. അപ്പം അവിടെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കാനുണ്ടെങ്കിൽ വിജ്ഞായ പ്രജ്ഞാൻ കൃവീത ഇനി വരുമെന്ന്. അറിഞ്ഞിട്ട് ഉപാസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കണമെന്ന്. അപ്പം ഇവിടെയും ഇത് അറിഞ്ഞിട്ട് ധ്യാനിക്കുക തന്നെ വേണം എന്നാണ്. അങ്ങനൊരു ഭ്രാന്തി വരും. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചുകൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യം എന്തിനാണ്? ആത്മബോധമുണ്ടായാൽ പോരെ? എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടാണോ എല്ലാവർക്കും ആത്മബോധം ഉണ്ടായത്? പലരും പലതരത്തിലുള്ള സിദ്ധന്മാരും അഭിരുവിരുമൊക്കെ ഉണ്ടല്ലോ, അവർക്കുണ്ടായില്ലേ? അല്ലേ, സാധാരണ പറയുന്നു ഭാഷ്യവും വാർത്തയും ഒക്കെ പഠിച്ചിട്ടാണോ രമണ മഹർഷിക്ക് ബോധമുണ്ടായത്, രാമകൃഷ്ണദേവന് ബോധമുണ്ടായത്? ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറില്ല. അതുപോലെ എത്രയോ സിദ്ധന്മാരുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്നു? ഇവിടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ പ്രമാണമല്ല. ഒരുപാട് സിദ്ധന്മാരുണ്ടാകാം, ഒരുപാട് മഹാത്മാക്കളുണ്ടാകാം, അതൊന്നും ഇവിടെ വിഷയമാണ്. ഇവിടെ പ്രമാണമായിരിക്കുന്ന ശ്രുതി ആ തത്വ ഉപദേശത്തെയാണ് ഇവിടെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തികളെ ജ്ഞാനികളാണോ അല്ലയോ സിദ്ധന്മാരാണോ അല്ലയോ അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമേ അല്ല. ശ്രുതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ പോയി ചാർവാകന്മാരുടെ ബെഞ്ചിൽ ഇരുന്നോളൂ. ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, അവരുമായിട്ട് ചർച്ച ചെയ്യുക. നിങ്ങളൊരു അഭിപ്രായത്തിലെത്തിച്ചേരും. ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രമാണമാക്കി ചർച്ച ചെയ്യുന്നു. ഭാഷ്യകാരൻ ശ്രുതികളിൽ പറയുന്ന ഋഷിമാരെ പോലെ സ്വീകരിക്കുന്നു. ഋഷിമാരോ? അതൊക്കെ കഥകളാണ്, അർത്ഥവാദ കഥകളാണ്. അതൊന്നും അതിനൊന്നും കാര്യമില്ല. നിങ്ങൾ ആ ഉപദേശത്തെ മാത്രം സ്വീകരിക്കും. അതാണ് ഭാഷ്യകാരൻ്റെ നിലപാട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ഭ്രാന്തി വരാൻ പാടില്ല. ആ ഭ്രാന്തിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ചർച്ച ചെയ്യണം, തീരുമാനിക്കണം എന്താണോ. കാരണം അതിൽ നിന്നല്ലേ ബോധം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ഭ്രാന്തിയെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടിവിടെ ആദ്യം ഇവിടുത്തെ ചർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ആ സിദ്ധാന്തത്തെ അങ്ങ് പറഞ്ഞു, പിന്നീട് പൂർവപക്ഷം, പിന്നീട് പക്ഷാന്തരങ്ങളൊക്കെ കാണിക്കുകയാണ്. അതാണ് സിദ്ധാന്ത ഉപക്രമോ പൂർവം പൂർവപക്ഷ പ്രദർശ്യത്തെ സമ്യക് നിർജാത സിദ്ധാന്തോ ഏതോ വേദി ബലാബലം. ഇവിടെ ആദ്യം സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഇതും പലർക്കും വരുന്ന കാര്യമാണ്. ആ തത്വം എന്ന് പറഞ്ഞ പോലെ എന്തിനാ അവരത് പറഞ്ഞു, മറ്റവരത് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പോകുന്നു എന്തിനു? സിദ്ധാന്ത ഉപക്രമ പൂർവ പൂർവപക്ഷം ഇല്ല. ആദ്യം സിദ്ധാന്തം പറയുന്നു, പിന്നീട് പൂർവപക്ഷം. സാധാരണ അങ്ങനെയല്ല കാണാം. ആദ്യം പൂർവപക്ഷം, പിന്നീട് സിദ്ധാന്തം. അതെന്തിനങ്ങനെ പറയുന്നു? നിങ്ങൾ ധരിച്ചിരിക്കുന്ന സിദ്ധാന്തത്തിന്റെ ബലാബലം അത് ദൃഢമായി ധരിച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടി നമുക്കതാണല്ലോ. നമ്മളൊരു കാര്യം ധരിക്കുന്നു, വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ അവ്യക്തമായി ധരിക്കുന്നു. സിദ്ധാന്തമാണെന്ന് പറഞ്ഞ് ഉപദേശിച്ചാലും ശരി, കേൾക്കുന്നവനത് വേണ്ടും വണ്ണം ഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ അവൻ്റെ ആ ഗ്രഹണത്തെ ഒന്ന് ഒലയ്ക്കാൻ വേണ്ടി, അത് ശരിയാണോ എന്നാണ് പറയുന്നത്. സ്തൂണാഖനനന്യായം എന്ന് പറയുന്നത്, തൂണ് തറയിൽ കുത്തി ഉറപ്പിക്കാനാണ് തറയിലേക്ക് കുത്തിയത്. അത് വലിച്ചൂരി എടുക്കാൻ വേണ്ടിയല്ല, പക്ഷേ വീണ്ടും അതിനെ വലിച്ചൂരി എടുക്കുന്നതിന്, വീണ്ടും അതിനെ ആഞ്ഞ് തറയിൽ തറപ്പിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി.
അതുപോലെ

0: ഇവിടെ വീണ്ടും പുറപോഷം പറയുന്നു. അപ്പോ അപ്പോഴാണ് അറിയുന്നു താൻ ധരിച്ചതിന് ഉപദേശിക്കുന്ന അതുപോലെ തന്നെ താൻ ധരിക്കണമെന്നില്ല, ധരിച്ചതിന് പെസുകളുണ്ട്. അത് പൂർവപക്ഷ രൂപത്തിൽ അതിനെ സ്വയം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ദൃഢമാക്കുന്നു. വാദേ വാദേ ജായതേ തത്വബോധ അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. ബോധമുണ്ടായി, പക്ഷെ വാദം എന്ന് വെച്ചാൽ വിചാരം, ആ വിചാരത്തിലൂടെ അത് ദൃഢമാകുന്നു. അതുകൊണ്ട് ആദ്യ സിദ്ധാന്തത്തെ പറഞ്ഞു, പിന്നീട് പൂർവക്ഷത്തെ പറയും. അതാണ് അതുകൊണ്ട് പറയുന്നു നിത്യപ്രാപ്തി മിഹാചഷ്ടി വിദ്യർത്ഥ അപനുസയ അപ്രാപ്താംശ അനുപാത്യവ സർവേയവ വിധിയത. ഇവിടെ ആത്മാവിന് ആദ്യ സിദ്ധാന്ത രൂപത്തിൽ പറയുമ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നത് നിത്യപ്രാപ്തം എന്ന് തന്നെയാണ്. എന്നിട്ട് ശ്രുതിയുടെ സഹായം വേണ്ടി വന്നു എന്നുള്ള വേറെ, പക്ഷെ അത് നിത്യപ്രാപ്തം തന്നെയാണ്. അതുകൊണ്ട് അവിടെ യാതൊരു വിധിയുടെ ആവശ്യമില്ല. അതായത് ഉപാസന ധ്യാനിക്കൂ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിത്യസിദ്ധമായ വസ്തുവാണ്. എവിടെയെങ്കിലും അങ്ങനെ വിധിക്കുന്നത് അപ്രാപ്ത അംശ അനുപാതി, പ്രാപ്തമല്ലാത്തൊരു കാര്യത്തെ വിധിക്കും. അതിന് നേരത്തെ ഇതാ പറഞ്ഞു ഈ യാഗത്തെ സംബന്ധിച്ച് ധ്യാനത്തിന്റെ വിധി ഉണ്ടോ? ആശ്കാരം പറയുന്നത് വിധിച്ഛായ വിധി പോലെ തോന്നിക്കുന്നു എന്നെല്ലാം പറയും. അത് ഇനി ചർച്ച ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വിധിയുടെ അംശമുണ്ടോ? തത്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, എന്താണോ ഇത് നിത്യപ്രാപ്തമാണ്, അതുകൊണ്ട് ഇവിടെ വിധിയുടെ ആവശ്യമില്ല, ബോധിച്ചാൽ മതി. യദജ്ഞാന പ്രവർത്തിയ തജ്ഞാനേ സ്ഥിതി സാക്കുത നഹി ഇഹ അപാസ്തനിദ്രോപി സുപ്തവത് സ്വപ്നവീക്ഷത്തെ. നല്ല ഉദാഹരണം പറയും. ആത്മാവിനെ ബോധിച്ചിട്ടൊരു കർമ്മം ചെയ്തു, എന്തിനാ അതിനെ ബോധിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ആത്മബോധം കൊണ്ട് വരേണ്ട മോക്ഷത്തിന് വേണ്ടിയോ ഒരു കർമ്മം ചെയ്തു, അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്ത് ആത്മാവിനെ ബോധിക്കാനൊക്കത്തില്ല, അത് ധ്യാനമായാലും ശരി. എന്തുകൊണ്ട്? എല്ലാ കർമ്മത്തിനും കാരണമായിരിക്കുന്നത് സ്വരൂപാജ്ഞാനമാണ്. സ്വസ്വരൂപം കർത്തൃത്വം തുടങ്ങിയ ധർമ്മങ്ങളുള്ളതല്ല, പക്ഷേ ഞാനത് ചെയ്യേണ്ടവനാണ് എന്ന് കരുതി ചെയ്യുന്നു. ഇത് അജ്ഞാനം കൊണ്ടാണ്. ഇതിനെ വേണമെങ്കിലും അജ്ഞാനം എന്ന് പറയാം. ഈ ആത്മബോധത്തിന്റെ ആവശ്യം എന്താണ്? ഈ കർത്തൃത്വത്തെ മറ്റും നിഷേധിക്കുകയാണ്. നീ ആ കർത്താവാണോ? നിന്നിൽ പ്രവർത്തിയില്ല, നീ പ്രവർത്തിക്കുന്നവനല്ല. ഈ ബോധമുണ്ടായതിനു ശേഷം പിന്നെ ആത്മബോധത്തിന് വേണ്ടി ഒരു പ്രവൃത്തി അതങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകത്തില്ല. ഉദാഹരണം പറയുന്നു, ഉറക്കത്തിൽ പോയി, പിന്നീട് അവിടുന്ന് സ്വപ്നത്തിൽ പോയി. നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, ഉറക്കത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് പിന്നെ സ്വപ്നത്തിലേക്ക് പോകുന്നത്. ജാഗ്രതത്തിലാരും അതുപോലെ സ്വപ്നം കാണാറില്ല. അപ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ ഉറക്കം എല്ലാം കഴിഞ്ഞ് ഉണർന്നു, വീണ്ടും സ്വപ്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം വീണ്ടും സ്വപ്നം സംഭവിക്കുന്നു. അത് സംഭവിക്കാറില്ല. ഉണരുന്ന ആ നിമിഷം തന്നെ സ്വപ്നം നഷ്ടമാണ്. സ്വപ്നത്തിലെ ആനയെ കണ്ട് പേടിച്ചിട്ടാണ് ഉണർന്നത്. പിന്നെ ഇവിടെ ജ്ഞാനം കൊണ്ട് കർത്തൃത്വം കർമ്മം സർവ്വതും അവിടെ നശിച്ചു കഴിഞ്ഞു, സർവത്തെ നിഷേധിച്ചു കഴിഞ്ഞു. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു കർമ്മം, ഒരു അഭ്യാസം, അത് മാനസികമായിക്കൊള്ളട്ടെ, അതങ്ങനെ കഴിയുന്നത് സാധ്യമല്ല. പിന്നീട് തന്നെ ഉപാസിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് സാധിക്കേണ്ടതെന്തോ അത് സാധിച്ചില്ലെന്നർത്ഥം, ഉണർന്നില്ലെന്നർത്ഥം. ഒരാൾ പറയുന്നത് ഞാൻ ഉണർന്നതിന് ശേഷം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു, ഇതെല്ലാം സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വപ്നത്തിലയാൾ ഉറങ്ങി, സ്വപ്നത്തിലയാൾ ഉണർന്നു, സ്വപ്നത്തിൽ ഉണർന്നതിന് ശേഷം വീണ്ടും അയാൾ സ്വപ്നം കാണുന്നു. ഇത് സംഭവിക്കും. ജാഗ്രതത്തിൽ അത് സംഭവിക്കത്തില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ തന്നെ. അതാണ് അപാസ്ത നിദ്രോപി സുപ്തവൻ സ്വപ്നമീക്ഷതി. അപാസ്ഥനിദ്രൻ, നിദ്രയിൽ നിന്ന് മോചിച്ചവൻ വീണ്ടും സ്വപ്നം കാണുക സംഭവിക്കില്ല. അതുകൊണ്ട് ശ്രുതിവാക്യം ശ്രവിച്ച്, തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിച്ച് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവൻ, അവന് വീണ്ടും അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ആത്മ ഉപാസന പോലെയുള്ള കർമ്മങ്ങൾ, യാഗാദികൾ പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റും. ആത്മബോധത്തിന് വേണ്ടി ഉള്ള ആത്മ ഉപാസന, ആത്മധ്യാനം അത് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണോ, അയാൾ ഉണർന്നിട്ടില്ല. യഥേസി സ്വതോരൂപം നതത് പ്രാപ്തോ അപേക്ഷതേ ക്രിയാം മോഹനിമിത്തത്വാത് അപേക്ഷ കർത്തൃപഹ്നവേ. മുമ്പ് പറഞ്ഞു ധ്യാനിക്കരുത്, ധ്യാനിക്കുന്ന അസംബന്ധമാണ് എന്നല്ല പറയുന്നു. അതൊക്കെ എവിടെയാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നു. എന്താണ് യദ്ധി യസ്യ സ്വതോരൂപൻ തത്പ്രാപ്തോ അപേക്ഷതേ ക്രിയാം, തൻ്റെ സ്വരൂപം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അന്യമായി എന്തിനെങ്കിലും നേടാൻ വേണ്ടി പറയുകയല്ല. സമാധി എവിടെയാ? മനസ്സിലാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിനെ താൻ അന്യമായി കാണുമ്പം, അന്യമായ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥാന്തരത്തിന് വേണ്ടി നിങ്ങൾക്ക് ധ്യാനം ചെയ്തിരിക്കും, ദോഷമൊന്നുമില്ല അവിടെ. പക്ഷെ ഇവിടെ അതല്ല, അന്യമായ ഒന്നിനെ കുറിച്ചല്ല ശ്രുതി പറയുന്നു. ത്വം തദ്സി സദാത്മീകത്വമാണ് ഉപദേശിക്കുന്നത്, സ്വസ്വരൂപത്തെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. അവിടെ അന്യമായ ഒന്ന്, ഒരു ക്രിയയുടെ അപേക്ഷ എങ്ങനെ ഉണ്ടാകും? ആ ബോധത്തിൽ അന്യാപേക്ഷ അവിടെ ഇല്ലാന്ന് നിർത്തും. യദ്ധി യസ്യ സ്വതോരൂപം, ഇവിടെ സ്വസ്വരൂപമാണ്. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി മറ്റൊന്നിനെ, മറ്റൊരു ക്രിയ അപേക്ഷിക്കുന്നില്ല. ശബ്ദത്തെ അപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. പ്രമാണം, പ്രമയ്ക്ക് പ്രമാണം ആവശ്യമാണ്. ക്രിയയെ പ്രമാണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പറയും ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയും. കണ്ണിൻ്റെ സ്വഭാവമാണ് കാണുക എന്ന് പറയുന്നത്. ചെവിയുടെ സ്വഭാവമാണ് കേൾക്കുക എന്ന് പറയുന്നത്. അതാത് ബോധങ്ങളെ ഉണ്ടാക്കുകയും ഇവയുടെയൊക്കെ പ്രവൃത്തിയാണ് സ്വഭാവമാണ്. അതുപോലെ ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇനി ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ബോധം ഉണ്ടാകുന്നില്ലേ? അത് അവിടെ വാദിക്കേണ്ട കാര്യമുണ്ടോ? തർക്കിക്കേണ്ട കാര്യമുണ്ട്? ബോധം യഥാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അതിന് പ്രമാണം എന്ന് പറയുന്നു. അപ്പോൾ ബോധത്തെ ഉണ്ടാക്കിത്തരുന്ന പ്രമാണത്തിൻ്റെ ജോലിയാണ്, കർമ്മത്തിൻ്റെ ജോലിയല്ല. ക്രിയ ഉണ്ടെന്നെങ്കിലും ബോധം ഉണ്ടാവും ഇല്ലല്ലോ. ബോധത്തെ ആശ്രയിച്ച് നമ്മൾ ക്രിയകൾ ചെയ്യും. ഇവിടെയും എന്താണ് വാസ്തവത്തിൽ? സ്വസ്വരൂപമാണ്. അതാണ് സ്വരൂപബോധത്തിൽ അപേക്ഷിക്കുന്നില്ല.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Shodhyastha Bhagavi Shidham Abhijitye Kharamakkantrame Ebe Abhijishodhige Uttumahye Ebe Hanatamakkantrame Abhijishodhige Hamanmahye Ebe

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ചകളോളം ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യ ചതുർത്ഥ സൂത്രം. നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്. മോക്ഷത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഇവിടെ അവസാനം നിർണയിച്ചത് അത് പരമാത്മസ്വരൂപം തന്നെ നിത്യമാണ്, അത് കർമ്മസാധ്യമല്ല. പരമാർത്ഥികം നിർണയിച്ചത് അത് പരമാത്മസ്വരൂപം തന്നെ നിത്യമാണ്, അത് കർമ്മസാധ്യമല്ല. പരമാർത്ഥികം കൂടസ്ഥ നിത്യം വ്യോമവ സർവവ്യാപി സർവവിക്രിയാരഹിതം നിത്യതൃപ്തം നിരവയവം സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളാണ്. ആ പരബ്രഹ്മ സ്വരൂപം തന്നെ മോക്ഷം. അവിടെ പുണ്യഭാവങ്ങളില്ല കാലത്രയത്തിലും. ഇതിനാണ് ഇവിടെ അശരീരത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് ചിലരെയൊന്ന് കാണാൻ തന്നെ മോക്ഷം കിട്ടിപ്പോയ പറയുന്ന അശരീരത്വം മോക്ഷാക്യം എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു എന്താണ്? ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ്, പുണ്യപാപങ്ങൾക്ക് ഉപരിയാണ്, ഭൂത ഭവ്യങ്ങൾക്ക് ഉപരിയാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നു അതഹ തദ്ബ്രഹ്മ യസ്യേയം ജിജ്ഞാസ പ്രസ്തുത. അതായത് ഇവിടുത്തെ സൂത്രം തത് തു സമന്വയാതമാണ്. അതിന് പറഞ്ഞ ആ തത് എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അതഹ അതായത് മോക്ഷം അത് ബ്രഹ്മസ്വരൂപം തന്നെ, കർമ്മത്തിന്റെ ഫലമല്ല, അത് അനിത്യമല്ല, നിത്യമാണ് എന്നുള്ളത് കൊണ്ട് തത് ബ്രഹ്മ. ഈ സൂത്രത്തിൽ തത് എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെയാണ് തത് സമന്വയാ. എല്ലാ വേദാന്ത വാക്യങ്ങളും പ്രതിപാദിക്കുന്നത് ആ തത്തിനെ തന്നെയാണ്. യസ്യം ജിജ്ഞാസ പ്രസ്തുത, അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്, വിചാരമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് അധാതു ബ്രഹ്മ ജിജ്ഞാസ എന്ന് തുടങ്ങിയതും അവിടെ ഏതൊരു ബ്രഹ്മത്തെയാണോ ജിജ്ഞാസ വിഷയമെന്ന് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ വിചാരം ഏതൊരു ബ്രഹ്മത്തെ സംബന്ധിച്ചാണോ വിചാരം ആവശ്യം.

0: പറഞ്ഞത്. ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ തത് ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തെയാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് എന്ന് ആണ് ഇവിടെ പറയുന്നത്. സദ്യതി കർത്തവ്യശേഷത്വനുപദിശ്യത തേനച്ച കർത്തവ്യന സാധ്യസ്ഥയിൽ മോക്ഷോ അഭ്യുപഗമ്യത അനിത്യേവസ്യ. അപ്പൊ ഇവിടെ വൃത്തികാരൻ ആശയങ്ങൾക്ക് മറുപടി പറയുകയാണ്, ചോദ്യങ്ങൾക്ക്. ബ്രഹ്മത്തെ കർത്തവ്യശേഷമായി ഉപദേശിച്ചു എന്നാണ്, ഉപാസനാക്രിയയുടെ അംഗമായിട്ട്, ഉപാസനയുടെ വിഷയമായിട്ട് ധ്യാനിക്കാൻ വേണ്ടി ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ധ്യാതവ്യ, ബ്രഹ്മത്തെ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ധ്യാനിക്കേണ്ട ഒരു വസ്തുവായിട്ടാണ് ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയും. കർത്തവ്യശേഷം ധ്യാനമാണ് ഇവിടുത്തെ കർത്തവ്യം, അതിന്റെ അംഗമായി ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറയുകയാണെങ്കിലോ, തേനച്ച കർത്തവ്യേന സാധ്യസ്ഥയും മോക്ഷം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? മോക്ഷം എന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് വരും. കൃതകം, പൊതുവെ നൈയായികന്മാരും മറ്റും പറയുന്ന ഒരു നിയമം, കൃതകം തദനിത്യം, എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു അതെല്ലാം നശിക്കുന്നതാണ്. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെങ്കിൽ അത് നശിച്ചു. അങ്ങനെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞ് മോക്ഷം എന്ന് പറയുന്ന ആ പരമാത്മസ്വരൂപം തന്നെ, സർവോപാധികളും നശിച്ചിരിക്കുന്ന ആ പരമാത്മസ്വരൂപം അനിത്യേവ സ്യാത്. മോക്ഷം അനിത്യമായി തീരും, മോക്ഷം അനിത്യമായി തീരും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അനിത്യമായി തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, ഒരു പ്രവൃത്തിയിലൂടെ, ഉപാസനയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷം എന്നാണ്. ഉപാസനയുടെ ഫലമായി കിട്ടുന്ന ഒന്നാണ് മോക്ഷം എന്നാണ്. ധ്യാനിച്ച് ധ്യാനിച്ച് ജീവൻ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പൂർവോക്ഷ പറയുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന ഒരവസ്ഥയല്ല മോക്ഷം, ധ്യാനത്തിന്റെ ഫലമായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഏതും നശിക്കും. അതൊരു അവസ്ഥാന്തരമല്ല, അതിൽ അവസ്ഥാന്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും അനിത്യമാണ്. ഏക സ്വഭാവമാണ് മോക്ഷം, അതിൽ ഏറ്റക്കുറച്ചിട്ടുണ്ട്. മോക്ഷം അനിത്യമാണെന്നൊരു അങ്ങനെയല്ല. തത്രേവം സതി യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു കശ്ചിത് അതിശയോ മോക്ഷ ഇതി പ്രസജീത. തത്രേവം സതി, ഇങ്ങനെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് മോക്ഷം എന്ന് വന്നാൽ, ഏവം സതി, അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചാൽ ധ്യാനക്രിയയിലൂടെ സിദ്ധിക്കുന്ന ഒരു ഫലമാണ് മോക്ഷം, മോക്ഷം ഒരു ഫലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു, താരതമ്യ രൂപത്തിൽ ഉള്ള നശിക്കുന്ന മുമ്പ് പറഞ്ഞ കർമ്മഫലങ്ങളിൽ, മുമ്പ് പറഞ്ഞു മനുഷ്യൻ തുടങ്ങി മുകളിലോട്ടും താഴോട്ടും ദേവന്മാർ വരെ നരക യോനികൾ വരെ അനേക ജന്മങ്ങളുണ്ട്, അതിലെല്ലാം സുഖം അനുഭവിക്കുന്നുണ്ട്. ഈ സുഖവും ദുഃഖവും ഇതെല്ലാം കർമ്മഫലമാണ്, ഇത് ഏറ്റക്കുറച്ചിലോട് ഇരിക്കുന്നതാണ്. അതുൾപ്പെട്ടു പോകും മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം കുറച്ച് വലിയ ആനന്ദമാകും, മറ്റുള്ളതെല്ലാം അതിൽ കുറഞ്ഞ ആനന്ദമാകും. എത്രയേവം സതി, ഇങ്ങനെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് മോക്ഷം എന്ന് വന്നാൽ, ഏവം സതി, അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചാൽ ധ്യാനക്രിയയിലൂടെ സിദ്ധിക്കുന്ന ഒരു ഫലമാണ് മോക്ഷം, മോക്ഷം ഒരു ഫലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, യഥോക്ത കർമ്മഫലേഷേവ താരതമ്യ അവസ്ഥിതേഷു അനിത്യേഷു, താരതമ്യ രൂപത്തിൽ ഉള്ള നശിക്കുന്ന മുമ്പ് പറഞ്ഞ കർമ്മഫലങ്ങളിൽ, മുമ്പ് പറഞ്ഞ് മനുഷ്യൻ തുടങ്ങി മുകളിലോട്ടും താഴോട്ടും ദേവന്മാർ വരെ നരക യോനികൾ വരെ അനേക ജന്മങ്ങളുണ്ട്, അതിലെല്ലാം സുഖം അനുഭവിക്കുന്നുണ്ട്. ഈ സുഖം ദുഃഖവും ഇതെല്ലാം കർമ്മഫലമാണ്, ഇത് ഏറ്റക്കുറച്ചിലോട് ഇരിക്കുന്നതാണ്. അതുൾപ്പെട്ടു പോകും മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം കുറച്ച് വലിയ ആനന്ദമാകും, മറ്റുള്ളതെല്ലാം അതിൽ കുറഞ്ഞ ആനന്ദമാകും. അതാണ് താരതമ്യ അവസ്ഥിതേഷു, താരതമ്യമായി സ്ഥിതി ചെയ്യുന്നു, അനിത്യേഷു നശിക്കുന്നു. കർമ്മഫലേഷു, മുമ്പ് പറഞ്ഞ ആ കർമ്മഫലങ്ങളിൽ ഒന്നാകും മോക്ഷം. കസ്റ്റ് അതിശയോ മോക്ഷയിരിപ്പം, അതിലുള്ള ഒരു വിശേഷമായ ഒരു ആനന്ദമാണ് മോക്ഷം എന്ന് പറയും. സാധാരണയുള്ള ആനന്ദങ്ങളെക്കാൾ വലിയൊരു ആനന്ദം, അതാണ് മോക്ഷം എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് അനിത്യമാകും, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നിത്യസ്ഥ മോക്ഷ സർവേഹി മോക്ഷവാദി അഭ്യുപഗമ്യതി. മോക്ഷം എന്നുള്ള ഒരു സങ്കല്പത്തെ കുറിച്ച് പറയുന്ന എല്ലാവരും, എല്ലാ ദാർശനികന്മാരും മോക്ഷത്തെ നിത്യമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആരും അനിത്യമായ ഒരു മോക്ഷത്തെ ആരും സ്വീകരിച്ചിട്ടില്ല. ചാർവാകൻ പോലും, ചാർവാകൻ പറയുന്ന എന്താണ്? മരണം തന്നെ മോക്ഷം, പിന്നീട് ജനിക്കുന്നില്ല. അപ്പോൾ മോക്ഷം നിത്യമാണ്, മരണത്തിന് ശേഷം ഒരു ജനനമില്ല ചാർവാകൻ. അതുകൊണ്ട് തന്നെ ചാർവാകനും മോക്ഷം നിത്യമാണ്. അതുകൊണ്ട് സർവമോക്ഷവാദികളും മോക്ഷം ഉണ്ടെന്ന് സ്വീകരിക്കുന്ന സർവരും എന്താണ് പറയുന്നത്? മോക്ഷം നിത്യമെന്നാണ്. പക്ഷെ അത് ക്രിയാസാധ്യമാണെങ്കിൽ, ധ്യാനക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് മോക്ഷമെങ്കിൽ അത് അനിത്യമാകും. അതുകൊണ്ട് അതോ ന കർത്തവ്യശേഷത്വേന ബ്രഹ്മ ഉപദേശോ യുക്തഃ. അതുകൊണ്ട് ഒരു കർമ്മത്തിന്റെ അംഗമായി ബ്രഹ്മ ഉപദേശത്തെ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. ബ്രഹ്മ ഉപദേശത്തെ അങ്ങനെ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. കർത്തവ്യശേഷമായിട്ട് പ്രവൃത്തിയുടെ അംഗമായിട്ട് ബ്രഹ്മത്തെ, അതായത് ബ്രഹ്മമെന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്ന് ഉപദേശിക്കുന്നത് ഒരിക്കലും യുക്തമല്ല. ബ്രഹ്മം സർവ ക്രിയാശൂന്യമാണ്, അവിടെ യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും ഇല്ല എന്നാണ്. കർമ്മത്തിന്റെ ഫലമല്ല എന്നാണ്. മോക്ഷം കർമ്മഫലമല്ല, ഒരു സുഖം കർമ്മഫലമല്ല. ഇതിലൊരു ചോദ്യം ഉണ്ട്, നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എന്ന് പറഞ്ഞു, അതിന് നിമിത്തമാകുക മാത്രമാണ് മറ്റു വ്യക്തികൾ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് ആ ജീവൻ തന്നെയാണ് ഉത്തരവാദി. ബാക്കി പ്രപഞ്ചം, മറ്റു വ്യക്തികൾ മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ആ സുഖത്തെ അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനെ പ്രകടമാക്കുന്നതിന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്, അതിനെ പ്രകടമാക്കുന്നതിനുള്ള നിമിത്തങ്ങളാണ്, പുറമെയുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആ നിമിത്തമാകുന്ന വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അതുണ്ട്. അതായത് ചോദ്യത്തിന്റെ താല്പര്യം ഇതാണ്, വേറൊരാൾ മുഖാന്തരം ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അയാൾക്കും ഇതിന് പകരം കിട്ടത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും കിട്ടിക്കോളും. അങ്ങനെയാണെങ്കിൽ ആ നിമിത്തമാകുന്ന വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ്. എന്നെ ദ്രോഹിച്ചതിന് ശിക്ഷ അയാൾക്ക് കിട്ടത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും കിട്ടും. അതിന് മറ്റൊരു വ്യക്തി നിമിത്തമാകേണ്ടി വരില്ലേ എന്നാണ്. വേറെ ആരിൽ നിന്നെങ്കിലും അയാൾക്ക് കിട്ടിക്കോളും എന്നാണ്. അതോ അവർ നിമിത്തമാകുക മാത്രമാണോ? തീർച്ചയായിട്ടും ഇത് ഒരു പൊതു നിയമം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എന്റെ ദുഃഖങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഇത് ശരിയാണ്, എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർമ്മ നിയമത്തെ കുറിച്ച് പറയുന്നത്. കർമ്മ നിയമത്തിന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നു, നമ്മളീ കർമ്മ നിയമത്തിന് ഒരു ദോഷമുണ്ട്, അതായത് അത് മനുഷ്യനിലെ അടിമത്തത്തെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കാൻ കടപ്പെട്ടവനാണ്, വിധിച്ചവനാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ കർമ്മഫലമാണെന്ന് ചിന്തിക്കുമ്പോൾ ദുഃഖത്തിന് പ്രതിവിധിയെക്കുറിച്ച് അവൻ ചിന്തിക്കത്തില്ല. ദുഃഖത്തിന് പ്രതിവിധിയെക്കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോൾ എല്ലാം കർമ്മഫലമാണെന്ന്. അങ്ങനെ വരുമ്പം ഈ ദുഃഖം ഒരു സ്വീകരിക്കുന്ന അനുഭവിക്കുന്ന വ്യക്തി അതൊരു അടിമത്ത മനോഭാവത്തോടുകൂടി സ്വീകരിക്കും. അപ്പോൾ വ്യക്തിയുടെ പൗരുഷത്തിനവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നു. ഇതൊക്കെ ഈ കർമ്മ നിയമത്തെക്കുറിച്ച് മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണ്. അപ്പോൾ വ്യക്തിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകും, കാരണം എല്ലാം വിധിക്ക് വിധേയമാണ് എന്നുള്ള രീതിയിൽ അയാൾ ദുഃഖത്തിന് അടിമയായി പോകും. അപ്പോൾ മനുഷ്യന്റെ ഇച്ഛാശക്തി, പ്രവർത്തനശേഷി എല്ലാം പ്രയോഗിക്കാതെ മുരടിച്ചു പോകും, നശിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള വാദഗതികളുണ്ട്. അതിന് പ്രസക്തിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതേതെങ്കിലും ഒരു വ്യക്തി എല്ലാം മറ്റുള്ളവരെ നിമിത്തമായി അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല പറയുന്നു, ഇതെല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. ഒരുത്തൻ എന്റെ ദുഃഖത്തിന് ഒരുത്തൻ നിമിത്തമായി, അപ്പോൾ അയാൾ മുഖാന്തരം ഞാൻ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ മുഖാന്തരം അയാൾക്കും ദുഃഖം അനുഭവിക്കാം, അതിനെനിക്കും നിമിത്തമാകാം. ഇത് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അപ്പോൾ വേറൊരാളെ തരുന്ന ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊള്ളണം എന്നു കർമ്മ നിയമം പറയുന്നില്ല. എല്ലാ വ്യക്തികൾക്കും നിയമം ഒരുപോലെ തന്നെയാണ്. ഒരുത്തൻ എന്നെ തല്ലിയാൽ എനിക്ക് വേദനിക്കുമെങ്കിൽ ഞാൻ തല്ലിയ അവനും വേദനിക്കും. അത് പിന്നെ നമ്മുടെ ശേഷി അനുസരിച്ചാണ്, ആരോഗ്യവും ശേഷിയൊക്കെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ സഹിച്ചോളണമെന്ന് കർമ്മ നിയമം പറയുന്നില്ല. അത് അവനവന്റെ ശേഷി നോക്കണം. പറ്റുമെങ്കിൽ അവന്റെ കർമ്മം അനുഭവിക്കുന്നതിന് നമ്മൾ നിമിത്തമായിക്കൊള്ളുക, വേണ്ടെന്ന് ഇവിടെ പറയുന്നില്ല. അത് അവരവരുടെ ശേഷി അനുസരിച്ചിട്ടാണ്. അല്ലാതെ നമ്മളിത് അനുഭവിച്ചോളണം, മറ്റുള്ളവൻ അനുഭവിപ്പിക്കണമെന്നുള്ള നിയമമല്ല പറയുന്നത്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമം തുല്യമാണ് എന്നാണ്. അനാവശ്യമായി ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് തിരിച്ച് ഉപദ്രവിച്ചാലേ ഉപദ്രവം മാറുമെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. അതിന് ഒന്നും കർമ്മനിയമമൊന്നും അതിന് തടസ്സമല്ല. കർമ്മനിയമം തടസ്സമുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാരും കരുതുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനും കർമ്മനിയമം തന്നെ അംഗീകാരം തരുന്നുണ്ട്. അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള അടിമത്തവും ജീവന്മാർക്ക് വന്നു ചേരുന്നില്ല. ഒരാളുടെ പൗരുഷം എന്ന് പറയുമ്പോൾ അയാളുടെ ആ വ്യക്തിത്വ ഇച്ഛാശക്തി, അത് ഉപയോഗിച്ച് അയാൾക്ക് ദുഃഖങ്ങളെ പ്രതികരിക്കാം, ദുഃഖങ്ങൾക്ക് പ്രതിവിധി ചെയ്യാം. അതാണല്ലോ മോക്ഷശാസ്ത്രം തന്നെ. ഒരു വ്യക്തി തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ദുഃഖത്തെ നിവർത്തിക്കുന്നതിനുള്ള ഉപായമാണ് മോക്ഷശാസ്ത്രം. അപ്പൊ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള കർമ്മത്തിന്റെ പേരിൽ അടിമത്തം വരുന്നില്ല. ഇത് വലിയൊരു ആക്ഷേപമായിട്ട് പറയുന്നതാണ്. അതായത് ഈ ഭരണവ്യവസ്ഥയിലും മറ്റും മനുഷ്യർക്ക് ചില കാലത്തൊക്കെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതിന് കാരണം ഈ കർമ്മ നിയമം കൊണ്ടാണ്. കാരണം പുണ്യമുള്ളവൻ ബ്രാഹ്മണനായി ജനിക്കുന്നു, പാപം ചെയ്തവൻ രണ്ടാളനായി ജനിക്കുന്നു. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം അവൻ അനുഭവിച്ചോണം എന്നൊരു നിയമം ഉണ്ടാക്കി സാധുക്കളെയൊക്കെ പീഡിപ്പിക്കുന്നു. അതിന് ഈ കർമ്മ നിയമമാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ചിലരൊക്കെ പ്രസംഗിക്കാറുമുണ്ട്. അത് വാസ്തവത്തിൽ ഈ പറയുന്ന കർമ്മനിയമമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഒരുത്തനും കർമ്മ നിയമത്തിന്റെ പേരിൽ ആർക്കും മറ്റൊരാളെ പീഡിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരാൾ അന്യായമായി പീഡനം അനുഭവിക്കുന്നതിനുള്ള വിധേയത്വം കർമ്മനിയമം കൊടുക്കുന്നില്ല. ആർക്കും ആരെയും പീഡിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കർമ്മനിയമം കൊടുക്കുന്നത്. ആർക്കും ആരുടെ പീഡനത്തിൽ നിന്ന് മോചനം നേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഈ കർമ്മനിയമം ഒരിക്കലും തടസ്സമായി പറയുന്നില്ല. ഇത് എനിക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം വിധിച്ചതാണ് എന്ന് ആർക്കു വേണ്ടിയും കർമ്മ നിയമം ഉണ്ടാക്കിയിട്ടില്ല. ആർക്കും ഏതിനും ഇച്ഛാശക്തി പൗരുഷം ഉപയോഗിച്ച് ഏതിനെയും ചെറുക്കാനും അതിജീവിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യം കർമ്മനിയമത്തിൽ കൊടുക്കണം. അപ്പൊ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഒരിടത്തും അത് നിഷേധിക്കുന്നുണ്ട്, അങ്ങനെ നിഷേധിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. കർമ്മ നിയമം എല്ലാവർക്കും തുല്യമാണ്. അനീതിയെ ചെറുക്കുന്നതിന് കർമ്മ നിയമം ഒരിക്കലും തടസ്സമല്ല. അത് മനുഷ്യന്റെ ഭീരുത്വമാണ് അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അല്ല, കർമ്മ നിയമം ഒരിക്കലും തടസ്സമല്ല. അതുകൊണ്ട് ആരെങ്കിലും പിന്നെ ഇത്തരം ഒരു ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ ഒരു സാധകന്റെ ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ ചിന്തിക്കും? കർമ്മ നിയമത്തെ ചിന്തിക്കുന്നത് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ശാന്തോദ്യത്തിൽ. ഇപ്പോ മുമുക്ഷുവിനെയും ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ മുക്തനെന്നാണ് പറയുന്നത്. മുമുക്ഷു മുക്തനാണ്, സവാസനമായ വാസനയോടുകൂടിയ മുക്തി അയാൾക്കുണ്ടെന്നാണ്. അതായത് അയാള് മുക്തിയുടെ മാർഗത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഈ മായയുടെ പിടിയിൽ നിന്നും അയാള് സ്വതന്ത്രനായി തുടങ്ങി. അപ്പൊ അയാളെ മുക്തനായിട്ടാണ് പരിഗണിക്കുന്നത്. മുമുക്ഷുവിനെ ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. മുക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ്? മുക്തന്മാരുടെ ശത്രു മിത്ര വ്യവഹാരത്തെ കുറിച്ച് വേദാന്തത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുക്തന്മാർക്ക് സർവ പ്രാണികളെയും ആത്മസ്വരൂപേനെ കണ്ട് സർവത്തെയും ആത്മാവായി കാണുന്ന മുക്തന്മാർക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവാം. എന്തുകൊണ്ട്? ആ ദുർജന സ്വഭാവമാണ് സത്തുക്കളെ നിന്ദിക്കുക എന്ന് പറയുന്നു. ദുർജനങ്ങളുടെ സ്വഭാവം തന്നെയാണ്, അവർ സത്തുക്കളെ നിന്ദിച്ചുകൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മുക്തനാണോ ജ്ഞാനിയാണോ അതൊന്നും അവരെ സംബന്ധിച്ച വിഷയമല്ല. അവര് അവരുടെ വാസനയാണ്, ദുർജനങ്ങളുടെ വാസനയാണ് സത്തുക്കളെ നിന്ദിക്കുക എന്ന് പറയുന്നത്. സജ്ജനങ്ങളുടെ വാസനയാണ് അവരെ സ്തുതിക്കുക, ആരാധിക്കുക, പൂജിക്കുക എന്നൊക്കെ പറയുന്നത്. സജ്ജനങ്ങളുടെ വാസനയാണ്, അവരത് പ്രവർത്തിക്കും. അപ്പൊ ഈ വ്യവഹാര മണ്ഡലത്തിൽ മുക്തന്മാരെ ജ്ഞാനികളെ നിന്ദിക്കുന്നവരും കാണും, സ്തുതിക്കുന്നവരും കാണും. അതിന് അവരുത്തരവാദിയല്ല. ജ്ഞാനികൾ മഹാപുരുഷന്മാര് മഹാത്മാക്കൾ അതിന് ഉത്തരവാദിയല്ല. അത് ലോക സ്വഭാവമാണ്. ലോകത്തിൽ ഈ രണ്ടു തരത്തിലുള്ള വാസനയിലുള്ള ജനങ്ങളുള്ളതുകൊണ്ട് ആരാധിക്കുന്നവരുള്ളതുപോലെ തന്നെ സ്തുതിക്കും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നു? പറയുന്നത് ഈ ജ്ഞാനിയുടെ ശരീരം എന്ന് പറയുന്നതും പ്രാരബ്ധ അധീനമാണ്, പ്രാരബ്ധം കൊണ്ടുള്ള ശരീരമാണ്. ഈ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ പുണ്യ പാപ കൂടി ചേർന്നിരിക്കുന്നതാണ് ആ ശരീരം. അവരിലും ശേഷിക്കുന്നുണ്ട് പുണ്യ പാപ എന്ന് പറയുന്നത് ശേഷിക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോ ബാക്കിയുള്ള നശിച്ചുപോയി, സഞ്ചിതം ആഗാമിയൊക്കെ നശിച്ചു, പ്രാരബ്ധം ശേഷിക്കുന്നുണ്ട്. ജ്ഞാനിയിൽ അതിന് ഫലം കൊടുക്കാനും കഴിയുന്നില്ല. അപ്പൊ ഇതിന് ഫലം കൊടുക്കണമല്ലോ എവിടെയെങ്കിലും. അങ്ങനെ പറയുന്ന എന്താണോ, കയ്യിൽ നിന്ന് വിട്ട അസ്ത്രത്തെ പോലെ തന്നെ അത് എവിടെയെങ്കിലും ചെന്ന് ലക്ഷ്യത്തിലെത്തണം, അല്ലെങ്കിൽ അതിന്റെ വേഗം തീരുന്നതുവരെ സഞ്ചരിച്ച് പതിക്കണം. അപ്പൊ അതിന്റെ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞു, അത് അവസാനിപ്പിക്കുന്ന ഇവിടെ അവ അതിനുവേണ്ടി നിന്ദിക്കുന്നവരും സ്തുതിക്കുന്നവരും വേണമെന്നാണ്. ഈ ജ്ഞാനിയിൽ ഇരിക്കുന്ന ആ പുണ്യം സ്തുതിക്കുന്നവരിലേക്ക് പോകുന്നു, അവരിലിരിക്കുന്ന പാപങ്ങൾ നിന്ദിക്കുന്നവരിലേക്കും പോകും എന്നാണ്. ഈ പാപങ്ങളൊക്കെ സ്വീകരിക്കാൻ കുറച്ചുപേര് വേണം. എന്നാലേ ഈ പാപങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണ്ടേ? അതിനുവേണ്ടി നിന്ദിക്കുന്ന കുറെ പേരും വേണം. പിന്നെ ഈ പുണ്യവും ജ്ഞാനിക്ക് ആവശ്യമില്ലല്ലോ, അതും ആരെങ്കിലും ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ ആരാധിക്കുന്നവരും സ്തുതിക്കുന്നവരും എല്ലാം വേണം. അപ്പൊ ഇത് തന്നെയാണ് സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാരബ്ധം അതിനൊരു കാരണമാണ്. എന്നാലും ഈ പാപങ്ങൾ കുറച്ചങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുകയാണ്, അയാളോട് താങ്ക്സ് പറയണം. അല്ല, ഒരിക്കലും അയാളോട് വിദ്വേഷം തോന്നരുത്. അവനും കിട്ടിക്കോളും. അവന് കിട്ടാൻ ഇതിൽ വല്ല നിയമം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കർമ്മ നിയമത്തിൽ അവനെ ശിക്ഷിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്യുന്ന എന്താണ് നമുക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. അകാരണമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കുറച്ച് പാപങ്ങളൂടെ വേണം. അപ്പൊ പാപങ്ങൾ നമ്മളിലിരിക്കുന്ന അങ്ങോട്ട് സ്വീകരിക്കുകയാണ്, അത്രയും നമുക്ക് ഭാരം കുറഞ്ഞിരിക്കും. ആരെങ്കിലും സൗഹാർദ്ദം കാണിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം, നമുക്ക് നഷ്ടം വരാൻ പോവുകയാണ്, അകന്നു നിന്നോളണം, കാരണം പുണ്യം അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചാ കാണുന്നത്, ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ അവൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, അവൻ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ, എനിക്കൊരു ഉപദ്രവമാണല്ലോ, അവൻ എന്ത് പ്രതിവിധി ചെയ്യാം, അവൻ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ഒതുക്കാം എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. വിപരീതമായി സ്നേഹിക്കുന്നവർ നമുക്ക് ഉപകാരം ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ കർമ്മ നിയമം അനുസരിച്ച് ഇത് വിപരീതമായാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയും തിരസ്കാരപ്രിയന്മാരായിരിക്കണമെന്ന് പറയും. നമ്മൾ പൂജയിലാണ് നമുക്ക് താല്പര്യം, ആരാധനയിലാണ് നമുക്ക് താല്പര്യം, പക്ഷെ തിരസ്കാരത്തിൽ പ്രിയം ഉണ്ടായിരിക്കണമെന്നാണ്. കാരണം അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്, കാരണം പാപങ്ങളെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാസനാ നദി എന്ന് പറയുന്നത് അതെപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ജീവനിലൂടെ രണ്ട് ഭാഗത്തേക്ക്. നദി എന്ന് പറയുന്ന താഴ്ചയുള്ള ഭാഗത്തേക്കല്ലേ ഒഴുകത്തുള്ളൂ, മേലോട്ട് ഒഴുകാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാപത്തിന് ഒഴുകിപ്പോകാനുള്ള ഒരു വഴിയാണ്. അപ്പൊ അയാൾ ഈ പാപം സ്വീകരിക്കുകയാണ്, വാസ്തവത്തിൽ അയാളെ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആരാണോ മിത്രഭാവത്തിൽ നമ്മെ സമീപിക്കുന്നത് അവരിലേക്ക് പുണ്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. പുണ്യം നഷ്ടപ്പെടുത്താൻ പാടില്ല, ആവശ്യമുണ്ട്. പുണ്യത്തെ നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ല, കാരണം പുണ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. പുണ്യം ആണ് ഇനി മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകേണ്ടത്. പുണ്യം ഉപേക്ഷിക്കേണ്ട ഒരു സമയമുണ്ട്, അതുവരെ പുണ്യം സഹായിക്കണം. പുണ്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും അവസരം കിട്ടത്തുള്ളൂ. സാധനങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള അവസരം വേണമെങ്കിൽ പുണ്യം വേണം. പുണ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മിത്രങ്ങളെയാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്, ശത്രുക്കളെ അല്ല. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സാധകന് ഉപദ്രവങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവരോട് തിരിച്ച്, അതാണ് സഹനം സർവദുഃഖാനം അപ്രതീകാര പൂർവകം എന്ന് പറയുന്നത്. ഒരു സാധകന്റെ നിലയിൽ വ്യക്തിപരമായ ഉപദ്രവങ്ങൾക്കും വ്യക്തിപരമായതിനും ഇതാണ് പ്രതിവിധി. വ്യക്തിപരമായി ഒരിക്കലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അനിഷ്ടമാണ് ശ്രേഷ്ഠം, ഇഷ്ടമാണ് ദോഷം ചെയ്യുന്നതെന്നാണ് വ്യക്തിപരമായി. അതുകൊണ്ട് അതിനങ്ങനെ വ്യക്തിപരമായി ആരെങ്കിലും നമ്മളെ അധിക്ഷേപിക്കുകയോ വ്യക്തിപരമായി നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരിക്കലും അതിൽ വിരോധ ബുദ്ധിയുടെ ആവശ്യമില്ല എന്നാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിന് വേറെ ദോഷമുണ്ട്. അതായത് ഒരാളിങ്ങനെ വ്യക്തിപരമായി ഒരാൾ ഉപദ്രവിക്കുന്നു നിരന്തരം, അപ്പൊ അങ്ങനെ ഒരാൾ വ്യക്തിപരമായി ഉപദ്രവിക്കുമ്പോൾ അവനത് അത് ദോഷമാണല്ലോ. കാരണം നമ്മൾ ഈ പാപം മുഴുവൻ അങ്ങോട്ട് എടുക്കുമ്പോൾ അവന് അത് ദോഷമായി വരും. ഒരുപാട് പാപമായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ദോഷമല്ലേ. അതുകൊണ്ട് കൂടുതൽ പാപം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും തടയുന്നതിലും ദോഷമൊന്നുമില്ല. കാരണം അവനൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമുക്കതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവനോടുള്ള അനുകമ്പ കൊണ്ട് ചിലപ്പം ഒന്ന് ചെറുതായി ഒന്ന് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല. പക്ഷെ അത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. പിന്നെ അതൊരു ദൗർബല്യമായിട്ട്, ഈ സിദ്ധാന്തം നമ്മുടെ ഒരു ദൗർബല്യമാവാൻ പാടില്ല. കാരണം അതും അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. കൂടുതൽ പാപം എടുക്കണ്ട, കുറച്ച് പാപം സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയും വരും. അത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. അടുത്തൊരു ചോദ്യമുണ്ട്. ദൃശ്യം ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനമായി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അതോ പ്രമാതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്? രണ്ടാമത്തേതാണെങ്കിൽ അവ്യക്തം എന്ന ആശയത്തിന് എന്ത് സമാധാനം പറയും? അതായത് ദൃശ്യം ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലമായ ശുദ്ധമായ ചൈതന്യത്തിന് അതിനെ ഒന്നും ആശ്രയിച്ചിരിക്കുന്നല്ല, ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യത്തിനെ ആശ്രയിച്ചാണ് ഇതെന്നെ ആയിരിക്കുന്നു. ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഇവിടെ ദൃക്ക് ദൃശ്യം എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇത് ദൃക്ക് ദൃശ്യം എന്ന് പറയുന്നത് ദൃഷ്ടിക്കനുസരിച്ച് സൃഷ്ടി എന്ന് പറയുന്ന പക്ഷം അനുസരിച്ചാണ്. തന്റെ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അത് തന്നിലിരിക്കുന്ന ആ അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്ന, അപ്പോഴേ അതിനെ ദൃക്കെന്ന് വിവരിക്കാൻ പറയും. കേവലമായ ആത്മാവിനെ ദൃക്കെന്നും പറയാൻ മതി. ദൃശ്യവും ദൃക്കും, ദൃക്കിനെ അപേക്ഷിച്ചല്ലേ ദൃശ്യം ഇരിക്കുന്നു. അതുകൊണ്ട് ദൃശ്യത്തെ അപേക്ഷിച്ച് ദൃക്ക്. അതുകൊണ്ട് ശുദ്ധമായ ആത്മാവല്ല, ഒരു ഉപാധി അവിടെ ഉണ്ട്, അവിദ്യയാകുന്ന ഉപാധിയോടുകൂടി അത് ദൃക്കെന്ന് പറയുന്ന ഭാവത്തിരിക്കുന്നു. ഒരേ ആത്മാവ് തന്നെ അവിദ്യ എന്ന് പറയുന്ന ഉപാധിയോടുകൂടി ദൃശ്യമായിരിക്കുന്നു, അതേ ആത്മാവ് തന്നെ ആ ഉപാധിയോടുകൂടി ദൃക്കായും ഇരിക്കുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമാണ്. അപ്പൊ അതിനെ നമുക്ക് പറയാം ഉപാധിയോടുകൂടി ഇരിക്കുന്ന ആത്മാവ് എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. പ്രമാതാവെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അതിനെയാണ്, പ്രമാതാവെന്ന് എഴുതിയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന അതിനെയാണ്. അപ്പോൾ പ്രമാതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അവിദ്യോപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. കേവലമായ ശുദ്ധമായ ആത്മാവിനെ ഒന്നും ആശ്രയിച്ചൊന്നും നിലനിൽക്കുന്നില്ല, അത് ഏകമാത്രം. അതിനെ ആശ്രയിച്ചിരിക്കാൻ രണ്ടാമതൊന്നില്ല. രണ്ടാമത്തേതാണെങ്കിൽ അവ്യക്തം എന്ന ആശയത്തിന് എന്ത് സമാധാനം? അവ്യക്തം എന്ന് പറയുന്നത് അവിദ്യയാണ്. അവിദ്യയാണ് അവ്യക്തം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. അപ്പൊ അതിന് ആ അവ്യക്തം എന്ന് പറയുന്ന ഈ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ശുദ്ധസത്വമായ മായയിൽ പ്രതിബിംബിക്കുന്ന സ്വാഭാവിക ഈശ്വരനാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറഞ്ഞത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇനി ആരെങ്കിലും കേട്ടോന്നറിയത്തില്ല. ശുദ്ധസത്വമായ മായയിൽ പ്രതിബിംബിക്കുന്ന സ്വാഭാവിക ഈശ്വരൻ, മായയിൽ പ്രതിബിംബിക്കുന്നു ഈശ്വരനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും വായിച്ചിരിക്കും, അത് എന്നിൽ ആരോപിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും എന്നിൽ ആരോപിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, ഈശ്വരൻ മായ ഉപാധിയോടുകൂടിയവനാണെന്നും പറഞ്ഞു. അത് ഒരു പ്രതിബിംബമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കും പിടികിട്ടാത്ത കാര്യമാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈശ്വരൻ പ്രതിബിംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബം പോലെ ഏതോ ഒരു പ്രതിബിംബമാണ് ഈശ്വരനാണെന്നാണ്. ഇത്രയും നിസ്സാരനായ ഒരു ഈശ്വരന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ഈശ്വരനെ കുറിച്ച് നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാവുന്നുള്ളതെന്ന് ഇതാണ്. എന്താണ്? ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന മായാശക്തി, ആ ശക്തിയെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷം, അതാണ് ഈശ്വരൻ. പ്രതിബിംബം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ആശയം വളരെ താഴ്ന്നു ഈശ്വരനെ കുറിച്ചുള്ള. അതുകൊണ്ട് അത് ചില വേദാന്ത പ്രക്രിയകൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലയിടത്തൊക്കെ അങ്ങനെ പറയും, മായയിൽ പ്രതിബിംബിക്കുന്നതാണ്. ആദ്യമേ പറഞ്ഞല്ലോ, അതൊന്നും പരമാർത്ഥത്തിൽ അതിന്റെ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. പ്രതിബിംബം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പ്രതിബിംബിക്കണമെങ്കിൽ രൂപമുള്ള ഒരു വസ്തുവായിരിക്കണം. അങ്ങനെ അല്ലാത്തൊന്നെങ്ങനെ പ്രതിബിംബിക്കും? ഈശ്വരൻ രൂപമുള്ള ഒന്നല്ല, അപ്പൊ ഈശ്വരൻ അങ്ങനെ പ്രതിബിംബിക്കുന്നു. പ്രതിബിംബത്തിന് എന്താണ് നിലനിൽപ്പെന്ന് പറയുന്നത്? ആ കണ്ണാടിയെ ആശ്രയിച്ചല്ലേ നിലനിൽപ്പുള്ളൂ. കണ്ണാടി പോയാൽ പിന്നെ പ്രതിബിംബം പോയില്ലേ? അപ്പൊ ഈശ്വരനൊരു പ്രതിബിംബമാണെങ്കിൽ മായ നശിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നശിച്ചു. അത്രയും നിസ്സാരനാണോ ഈശ്വരൻ? അല്ല. അപ്പൊ നമ്മളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രതിബിംബമാണെന്ന് പറയാം. ജീവന്മാരെല്ലാം പ്രതിബിംബങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് തുച്ഛമാണല്ലോ. ഈശ്വരൻ അതുപോലെയുള്ള ഒന്നല്ല. ഈശ്വരൻ തനിക്ക് പ്രതിബിംബത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അത് ദർപ്പണത്തിന് അധീനമാണ്. അതായത് ദർപ്പണം, കണ്ണാടി എങ്ങനെയോ അതുപോലെ പ്രതിബിംബം. കണ്ണാടിയിൽ തെളിച്ചുകൊണ്ടായിരുന്ന പ്രതിബിംബം തെളിഞ്ഞിരിക്കും, കണ്ണാടി മങ്ങിയിരുന്ന പ്രതിബിംബം മങ്ങിയിരിക്കും. കണ്ണാടിയെ ആശ്രയിച്ചിട്ടാണ് പ്രതിബിംബത്തിന്റെ നിലനിൽപ്പ്. ഏത് പ്രതിബിംബമായാലും പ്രതിബിംബിക്കുന്നതിനുള്ള ഉപാധിയെ ആശ്രയിച്ച് അതിന് നിലനിൽക്കാൻ പറ്റും. ഉപാധിയിൽ മാലിന്യം കൂടി വരുമ്പോൾ പ്രതിബിംബം തീരെ ഇല്ലാതായി പോകും. അതുപോലെ ഏതെങ്കിലും ഒരു ഉപാധിയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല ഈശ്വരൻ, ഈശ്വരനെ ആശ്രയിച്ചാണ് ഉപാധി നിൽക്കുന്നത്. അവിടെ ഈശ്വരനെ നമുക്ക് പ്രതിബിംബമൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരനെ ആ പ്രതിബിംബിക്കുന്ന ഉപാധി ആശ്രയിച്ച് നിൽക്കുന്നതല്ല, മറിച്ച് ആ മായാശക്തി ഈശ്വരന് അധീനമാണ്. ജീവനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം പ്രതിബിംബമാണെന്ന്. എന്തുകൊണ്ട്? കാരണം ഈ ഉപാധിയെ അനുസരിച്ചാണ് ജീവന്റെ നിലനിൽപ്പ്. ഈ ഉപാധിയിൽ ജീവന് യാതൊരു സ്വാതന്ത്ര്യവും. ഈ ഉപാധി മലിനമാകുമ്പോൾ ജീവനും മലിനമാകുന്നു, ഈ ഉപാധി തെളിഞ്ഞു വരുമ്പോൾ ജീവനും തെളിഞ്ഞു വരുന്നു. ഈശ്വരൻ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുള്ള ഒന്നല്ല. അതുകൊണ്ടാണ് സത്വഗുണം വർദ്ധിക്കുമ്പോൾ ജീവന്റെ സത്വ സഞ്ജായതേ ജ്ഞാനം എന്ന് പറയുന്നത്, ജ്ഞാനപ്രകാശ ജ്ഞാനപ്രകർഷം ഉണ്ടാകും. ആ സമയം തമോ ഗുണം കൂടുമ്പോൾ മൂഢത വരുന്നു. ഇതെല്ലാം ജീവന് സംഭവിക്കുന്ന എന്തുകൊണ്ട്? ഈ ഉപാധിക്ക് അധീനമാണ്, ജീവൻ പ്രതിബിംബിച്ചിരിക്കുന്ന ആ മായയ്ക്ക് അധീനമാണ് ജീവന്റെ സ്ഥിതി. അതുകൊണ്ട് ജീവനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രതിബിംബം എന്ന് പറയാം. ഈശ്വരനെ ഒരിക്കലും പ്രതിബിംബം എന്ന് ധരിച്ചു കളയുന്നത് എന്തുകൊണ്ട്? ഒരിക്കലും ആ ഉപാധിക്ക് അധീനൻ അല്ല ഈശ്വരൻ, മറിച്ച് ഈശ്വരന് അധീനമാണ് ആ ഉപാധി. ഈശ്വരൻ പറഞ്ഞില്ലേ സർവജ്ഞനും സർവശക്തനുമാണ്? അങ്ങനെയുള്ള ഈശ്വരൻ ഒരു പ്രതിബിംബം, ഒരു ഉപാധിക്കനുസരിച്ച് തൂങ്ങുകയും തെളിയുകയും ചെയ്യുന്ന ഒരു ചൈതന്യ വിശേഷമല്ല. എന്നാൽ ചില വേദാന്ത ശാസ്ത്രത്തിലൊക്കെ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. കാരണം പറഞ്ഞല്ലോ, സർവ്വ ഉപാധി വിനിർമുക്തനാണ് പരമാർത്ഥത്തിൽ ഈശ്വരൻ എന്നുള്ള തത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി ആ സർവ്വോപാധി മുക്തമായ അവസ്ഥയും ഉപാധിയോടുകൂടിയിരിക്കുന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബിംബം പ്രതിബിംബം എന്നൊക്കെ ചില ശാസ്ത്രങ്ങളിലൊക്കെ പറയും. അദ്വൈത ശാസ്ത്രങ്ങളിൽ തന്നെ അതൊന്നും എന്റെ വാച്യാർത്ഥത്തെ എടുത്തരുത്. അങ്ങനെ ധരിച്ചതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. അങ്ങനെ ധരിക്കാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഓരോ സന്ദർഭത്തിൽ വേദാന്ത പ്രക്രിയയിൽ വേദാന്ത ചിന്താ രീതിയിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അതിന്റെ വാക്യാർത്ഥത്തെ എടുത്ത് ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പല യുക്തിഭംഗങ്ങളും നമുക്ക് തോന്നും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ ആശ്രയിച്ചാണ് ബാക്കി ഒക്കെ വന്നിരിക്കുന്നത്. സത്വം എപ്പോഴും രജസ് തമസുകളോട് ചേർന്ന് മാത്രമേ നിൽക്കൂ എന്നതിനാൽ ശുദ്ധ സത്വം എന്നില്ലല്ലോ. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്രതിബിംബമല്ല എന്നും. അപ്പോൾ ഈശ്വരന്റെ ജ്ഞാനശക്തിക്ക് പരിമിതി കൊണ്ട് വരല്ലേ? ഈ ചിന്തിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈശ്വരനും പരിമിതി വരും. മാത്രമല്ല സത്വം പരിണമിക്കുന്നതോറും രജസ് തമസ് അളവ് കൂടുന്നതിനാൽ ഈശ്വരന്റെ ജ്ഞാനം ഈ ദോഷങ്ങളെല്ലാം വരും. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക, നേരെ ചിന്തിക്കുക. ഇതാണ് ഇതിനൊരു പ്രതിവിധി. മായയിൽ പ്രതിബിംബിക്കുന്നു. പ്രതിബിംബങ്ങളെല്ലാം ഉപാധിക്ക് അധീനമാണ്. ഈശ്വരൻ പ്രതിബിംബിച്ചാൽ ഈശ്വരനും ഉപാധിക്ക് അധീനമായി പോകും. അപ്പൊ ഈശ്വരനും പാരതന്ത്ര്യം വരും, അല്പജ്ഞത്വം വരും, ഇതെല്ലാം വരും. അതല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരൻ അധീനമാണത്. ഈശ്വരൻ എന്താണ് ആ മായയെ സ്വേച്ഛയെ ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഈശ്വരന് മാത്രമേ സർവജ്ഞത്വവും സർവശക്തിമത്വവും സ്വാതന്ത്ര്യവും സർവതന്ത്ര സ്വതന്ത്രത എല്ലാം അങ്ങനെ ഒരു ഈശ്വരനെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ആ ഈശ്വരൻ എന്ന് പറയുന്നത് മായ എന്ന് പറയുന്ന ഉപാധിയെ സ്വേച്ഛയെ ഉപയോഗിക്കുന്ന ചൈതന്യ വിശേഷമാണ്. അത് ഒരിക്കലും ഒരു തരത്തിലുള്ള പാരതന്ത്ര്യവും അല്പജ്ഞതയും ഒന്നും അതിനില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ സൃഷ്ടി സംഹാര വ്യവഹാരങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ആ ധാരണയിൽ വന്ന പെശുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അത് ഇതുകൊണ്ട് തത്വങ്ങൾ പറയുന്നിടത്തെല്ലാം അഭ്യുപഗമവാദം എന്ന് ദർശനത്തിനൊരു അഭിപ്രായമുണ്ട്. ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയും അഭ്യുപഗമവാദം. അതായത് മുഖ്യമായ സിദ്ധാന്തം അല്ലെങ്കിലും ഒരു ചർച്ചയിൽ സമാധാനം പറയാൻ വേണ്ടിയിട്ട് പൂർവപക്ഷികൾ പറയുന്ന ചില ഭാഗങ്ങൾ കൂടെ അംഗീകരിച്ച് സംസാരിക്കും. അതായത് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വേറെ ആൾ പറഞ്ഞ ഒരു കാര്യത്തെ തൽക്കാലം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ മുമ്പിലോട്ട് പോയി മറുപടി പറയുക, എന്നാലേ അയാളെ ആ കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലാരന്ധതി ന്യായം എന്ന് പറ്റും പറയുന്നത്. അപ്പോ അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആദ്യം വസിഷ്ഠനെ കാണിച്ചു കൊടുക്കുന്നു. നല്ല നിലാവുള്ള രാത്രി ആകാശത്ത് നോക്കി കാണാൻ സപ്തർഷികൾ, അതിൽ വസിഷ്ഠനെ കാണാം. ആ വസിഷ്ഠന്റെ അടുത്താണ് അരുന്ധതിയെ നിൽക്കുന്നത്. പക്ഷെ ഈ അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. വളരെ ചെറുതാണ്, അല്പം അല്പം മിന്നി മിന്നി നിൽക്കും. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആകാശത്ത് ആദ്യം അതിന്റെ അടുത്തിരിക്കുന്ന വലിയ ഒരു നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇതാണ് ആ അതോ അരുന്ധതി കണ്ടോ അതാണെന്ന് പറയും, ആ തിളങ്ങുന്ന നക്ഷത്രം കണ്ടോ എന്ന് പറയും. അതും അയാളുടെ കണ്ണിൽ തറയ്ക്കുമ്പോൾ പറയും ഇനി അതിന്റെ അടുത്തിരിക്കുന്ന മറ്റേ നക്ഷത്രം നോക്കുക, പിന്നെ അതിന്റെ അടുത്ത് വരിക, പിന്നെ വസിഷ്ഠന്റെ അടുത്ത് ഇനി അടുത്ത് നിൽക്കുന്നതാണ് അരുന്ധതി എന്ന് കാണിച്ചു കൊടുക്കും. ആദ്യം അതാണ് അരുന്ധതി എന്ന് പറഞ്ഞത് അയാൾ അതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അത് മുഖ്യമായ അരുന്ധതി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അയാളെ അവസാനം ആ സൂക്ഷ്മമായ അവസാനം പറഞ്ഞു നിർത്തി എന്നിടത്താണ് സാക്ഷാത് അരുന്ധതി. അതുപോലെ അദ്വൈതത്തിലും പല കാര്യങ്ങളും പറയുമ്പോൾ ഇയാളെ സ്ഥൂല ബുദ്ധി പൊടികിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ആദ്യം ഒന്ന് പരത്തി പറയും. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്താഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് ചിന്തയെ സൂക്ഷ്മമായി കൊണ്ടുപോയി വാസ്തവ തത്വത്തെ അവസാനം ബോധിപ്പിക്കും. അപ്പോ അതിനു മുമ്പ് ഈ പറഞ്ഞു വരുന്ന പല കാര്യങ്ങളും അഭ്യുപഗമവാദങ്ങളായിരിക്കും. താത്കാലികമായി കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മുമ്പോട്ട് നയിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന സിദ്ധാന്തങ്ങൾ, അതൊന്നും മുഖ്യ സിദ്ധാന്തങ്ങളല്ല. അതുകൊണ്ട് മായയിൽ പ്രതിബിംബിക്കുന്ന ഈശ്വരൻ എന്നൊക്കെ വേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മുഖ്യ സിദ്ധാന്തമല്ല. ചർച്ച ചെയ്യുന്ന ആളിന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജീവൻ, ഈശ്വരൻ, പരബ്രഹ്മം എന്നെല്ലാം പറയുന്ന വിഭജനം, അതിന്റെ അഭേദം, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നേ അതിനെടുക്കാവും. ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? നിത്യസ്ഥ മോക്ഷ, മോക്ഷം നിത്യമാണ്. എല്ലാ വാദികളും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉപാസനാ വിധിയുടെ അംഗമായിട്ടല്ല ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതിന് പ്രമാണങ്ങൾ പറയുന്നു. അപിച്ച ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരെ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന അഭയം വൈ ജനക പ്രാപ്തോസി തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മ അസ്മീതി തസ്മാത് തത് സർവം അഭവത് തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യത ഇത്തേവമാദ്യാശ്രിതയോ ബ്രഹ്മവിദ്യാനന്തരം മോക്ഷം ദർശയന്തിയോ മധ്യേ കാര്യാന്തരം വാരയന്തി. ഈ ശ്രുതികൾ കാണിക്കുകയും ഈ ശ്രുതികളെല്ലാം എന്താ ചെയ്യുന്നത്? ബ്രഹ്മവിദ്യ പ്രാപ്തി, ജ്ഞാനപ്രാപ്തി, അത് കഴിഞ്ഞ് മോക്ഷത്തിനും ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ജ്ഞാനം, മോക്ഷം, അതിന്റെ ഇടയ്ക്ക് മറ്റു ചെയ്യാനൊന്നുമില്ല. പിന്നെ ധ്യാനം മറ്റൊന്നും ഇവിടെ വിധിച്ചിട്ടില്ല. അപ്പോൾ ജ്ഞാനം ഉണ്ടായി പിന്നെ മോക്ഷത്തിന് വേണ്ടി ധ്യാനിക്കേണ്ട കാര്യമില്ല. ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടായില്ല എന്നാണ് അതിനർത്ഥം. ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനുവേണ്ടി ധ്യാനിക്കുന്നു. അതും ശ്രദ്ധിക്കണം. യാതൊരു തരത്തിലുള്ള സാധനകളെയും ഒരു സാധനാ മാർഗങ്ങളെയും ഇവിടെ നിഷേധിക്കുന്നില്ല. അദ്വൈത മതമനുസരിച്ച് എല്ലാത്തിനെയും അംഗീകരിക്കുകയാണ്. ജ്ഞാനത്തിന് ശേഷം ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനയൊക്കെ ഉപേക്ഷിച്ചു കളയും. അത് ഈ പറഞ്ഞതുപോലെയാണ്. അദ്വൈതത്തെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ചില ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, സാധ്യമില്ല, സാധനയില്ല എന്നൊക്കെയുള്ള ആ പരമമായ നിലയെക്കുറിച്ച് വർണ്ണിക്കും. അത് കേൾക്കുമ്പോൾ ഇതാണ് തനിക്ക് സാധനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ചിലരുടെ സാധനങ്ങളെയും മറ്റും നിഷേധിക്കുന്നത്. ഒരു തരത്തിലുള്ള സാധനങ്ങളെയും ഈ ബ്രഹ്മവിദ്യ നിഷേധിക്കുന്നില്ല. അവിടെ നിഷേധിക്കുന്നുണ്ടെങ്ങനെ ജ്ഞാനത്തിന് ശേഷം വേറെ സാധനയൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെയും പറയുന്നത്. ബ്രഹ്മ വിദ്യാപ്രാപ്തിക്ക് ശേഷം പിന്നെ നിങ്ങൾ സാധനയൊന്നും അനുഷ്ഠിക്കേണ്ട. അതിനു മുമ്പുള്ള ഒരു സാധനകളെയും നിഷേധിക്കുന്നില്ല. സാധന അല്ലാത്തതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ കർമ്മം, അതിനെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉള്ള സംശയമാണ്. കർമ്മം അത് ഉപേക്ഷിക്കണ്ടേ? കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനും പറയുന്നുണ്ട്. കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ പറയുന്നതിനെ നമ്മൾ മറന്നു, കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നതിന് സർവകർമ്മ സന്യാസം. കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നതിന് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മയോഗം അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കത്തില്ല.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്. Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. Om Namah Shivaya.

ബൃഹദാരണ്യം ആത്മീയത്യവോപാസ്യത എന്ന മന്ത്രവും അതിൻ്റെ വളരെ വിസ്തൃതമായ വിശദമായ വ്യാഖ്യാനമൊന്നുമില്ലേ ഭാഷകാരൻ. അതിനകത്ത് മുഖ്യമായിട്ടും ആത്മജ്ഞാനം എന്താണ്, ഉപാസന എന്താണ്, ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഇവിടെ പറഞ്ഞ കാര്യമൊന്നു ജ്ഞാനം ശ്രുതിയിലൂടെ, ആത്മബോധം ശ്രുതിയിലൂടെ, അതാണൊന്നിവിടെ പറയുന്നത്. ശ്രുതി പ്രമാണം, ശ്രുതി എങ്ങനെയാണ് അത് ഉപദേശിക്കുന്നത്? ആത്മീയത്തെ ഉപാസിത അങ്ങനെ ഉപദേശിക്കുന്നു. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ആത്മീയത്തെ ഉപാസിത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന അർത്ഥം ഇതാണ്, അങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ശ്രുതിയുടെ അർത്ഥത്തെ തീരുമാനിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ പറയണം. ഇപ്പൊ യജേത എന്നൊരു വാക്യം, എന്താ അതിൻ്റെ അർത്ഥം? യാഗം ചെയ്യൂ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, ഒരു വിധിയാണ്. അതുപോലെ ഉപാസീത, അതൊരു വിധിയാണ്. അതുപോലെ ഉപാസിക്കണം, ആത്മാവിനെ ഉപാസിക്കണം എന്നായിക്കൂടെ പറയുന്നു. ഇത് രണ്ടും ഒരുപോലെയല്ല. ഇവിടെ യാഗത്തെക്കുറിച്ച് പറയുന്നു, യാഗഫലമായ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. അത് വേദം തന്നെ പറയുന്നു. ഇവിടെ രണ്ട് സ്ഥലത്ത് വിഷയങ്ങൾ വേറെയാണ്. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളു, പ്രവർത്തിക്കണം. ജയത എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് സാധിക്കാൻ, എന്തിനാ യാഗം ചെയ്യുന്നു, കിം കേന കഥം, അടുത്തത് വിശദീകരിക്കും. എന്ത് സാധിക്കാൻ ആകാംക്ഷയുണ്ടാവും, അത് സ്വർഗത്തിന് വേണ്ടി. സ്വർഗത്തിന് വേണ്ടി കേന, എങ്ങനെ ആകാംക്ഷ വരുന്നു, യാഗം കഥം, എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ. ഈ ആകാംക്ഷയെല്ലാം ശമിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കും. ഇവിടെ ഉപാസീത എന്ന് പറയുന്ന എന്താണ്? അതുപോലെ തന്നെ ഉപാസിക്കൂ, ധ്യാനിക്കൂ. ഒരു കൂട്ടർ പറയുന്നു, ഭാഷ്യകാരന് മുമ്പ് ഇതിനെ വ്യാഖ്യാനിച്ച ആൾക്കാർ അവർ പറയുന്നു ഉപാസീത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു, ധ്യാനിച്ചിട്ട് സാക്ഷാത്കരിക്കുന്നു. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. ധ്യാനിച്ച് സാക്ഷാത്കരിക്കേണ്ടതല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ധ്യാനം ആവശ്യമില്ലെന്നോ ധ്യാനം ചേരുന്നോന്നല്ല പറയുന്നു. ആത്മബോധവും ഈ ധ്യാനവുമായിട്ടുള്ള ആ ബന്ധത്തെ പറയുകയാണ്. ഇവരൊക്കെ ധ്യാനിക്കാം, എന്തെങ്കിലും അനുഭൂതിക്ക് വേണ്ടിയോ, സമാധി പോലുള്ള അവസ്ഥകളെ പ്രാപിക്കുന്നതിനോ, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ധ്യാനിക്കുന്ന പോലെ ടെൻഷൻ മാറാനും ഒക്കെ ധ്യാനിക്കാം. മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ധ്യാനിക്കും, അതൊക്കെ ആകാം. അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നതല്ല. അത് പറയുന്ന ആത്മബോധം, അതിന് അത് ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെയാണ് ഭാഷകാരൻ നിഷേധിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് നിഷേധിക്കുന്നു? ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ക്രിയയാണ്. ആ മാനസിക ക്രിയയിലൂടെ നേരിട്ടുണ്ടാകുന്ന ഒന്നല്ല ജ്ഞാനം, ക്രിയ കൊണ്ടുണ്ടാകുന്നതല്ല. അതാണ് ധ്യാനം കൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നതുകൊണ്ട് മറ്റു പലതും സാധിച്ചിരിക്കും. തത്വജ്ഞാനം അങ്ങനെ ഒരു ക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല. ഒരു യുക്തി, പല യുക്തികളിലൂടെ പറയും, മുമ്പ് പറഞ്ഞു. ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? അത് പ്രമാണാധീനം, പ്രമാണം ശ്രുതിവാക്യം, അതിലൂടെ ധാരാളം വാക്യങ്ങൾ ഉദ്ധരിച്ചു. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു. തത്വമസി, അഹം ബ്രഹ്മാസി തുടങ്ങിയ വാക്യങ്ങൾ, ഈ വാക്യങ്ങളുടെ ശ്രവണം, അതാണ് ഉപദേശം ശ്രുതി. അതിൽ നിന്ന് തന്നെ ആത്മബോധം ഉണ്ടാകുന്നു. പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അപ്പം അതങ്ങനെ ശബ്ദത്തിൽ നിന്ന് നമുക്ക്
അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. ആന എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താ ആന പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. ഇവിടെ ദശമസ്തമസി ഉദാഹരണം പറഞ്ഞു. ഒന്നുമ്പ് പറഞ്ഞു ആനതിനോട് ചേർക്കുക, ശബ്ദം കൊണ്ടും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് ഉദാഹരണം അതാണ്. ആനയെക്കുറിച്ച് പറഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള അപരോക്ഷബോധം ഉണ്ടാകുന്നില്ല, കാരണം അത് ബാഹ്യമാണ് വിഷയം. ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? സ്വന്തം സ്വരൂപത്തെ ആത്മാവായി സാക്ഷാത്കരിക്കേണ്ടത് തന്റെ വാസ്തവ സ്വരൂപത്തെയാണ്. ആ വാസ്തവ സ്വരൂപത്തെ ആയതുകൊണ്ടും അത് വാസ്തവത്തിൽ അപരോക്ഷ രൂപമാണ്. അപരോക്ഷ രൂപത്തിലിരിക്കുന്ന അതിനെ ബോധിപ്പിക്കുന്നതിന് ശബ്ദത്തിന് ആ ശേഷിയുണ്ട്. അത് അപരോക്ഷമായി പ്രകാശിക്കുന്നതാണെങ്കിൽ എങ്ങനെ ശബ്ദം ബോധിപ്പിക്കും? ശബ്ദത്തിനും അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടോ? ശബ്ദത്തിനുള്ള കഴിവുണ്ടോ? കാരണം ആത്മാവ് അപരോക്ഷമായി പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ വന്നു പോയി. ശബ്ദം എന്ത് ചെയ്യുന്നു? ആ മറകളെ മാറ്റുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ട്. മറ മാറ്റി അതിനെ നമ്മൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നോ, അനാത്മ അധ്യാരോപം നിവർത്തിയുന്നോ, ഇങ്ങനെ പല ഭാഷയിൽ പറയും. അതാണ് ശബ്ദം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് പ്രകാശിക്കുന്നു, അപരോക്ഷമായി തന്നെ പ്രകാശിക്കുന്നു. അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ തടസ്സം വന്നുപോയി. എങ്ങനെയായാലും സാക്ഷാത് അപരോക്ഷമായിരുന്നു സുഷുപ്തി, പക്ഷെ ജാഗ്രത സ്വപ്നങ്ങളിൽ അതിന് മറ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിതിന് യജേത എന്ന് പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കും പോലെ അല്ല മനസ്സിലാക്കുന്നത്. ഉപാസിക ആത്മാവോ ആത്മാവിൻ്റെ ജ്ഞാനമോ വിധേയമല്ല. അതിൻ്റെ ഉത്പത്തിയിൽ അത് സാക്ഷാത്തായി നേരിട്ട് ആശ്രയിക്കുന്നത് ശബ്ദത്തെ മാത്രം, ശ്രുതിയെ മാത്രം. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. ഇനി ധ്യാനം ആവശ്യമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യും. കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഷ്യം പറഞ്ഞത് എന്താണ്? ആത്മീയ ഉപാസീതി നാപൂർവീതി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമാത്മീതി യോയം വിജ്ഞാനമായി ദൈവമാ ആദി ആത്മപ്രതിപാദന പരാഭീ ശ്രുതിർ ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം തത്ര ആത്മസ്വരവിജ്ഞാനേനൈവ തദ്വിഷയ അനാത്മാഭിമാനബുദ്ധി കാരകാദി ക്രിയാഫല അധ്യാരോപണാത്മിക വിദ്യ നിവർത്തിത തസ്യാനിവർത്തിതായ കാമാതിദോഷാനുപത്തെ ആത്മചിന്താനുപത്തി പരിശിഷ്യ ആത്മചിന്ത ഏവ തസ്മാത് ഉപാസനം അസ്മിൻ പക്ഷേന വിധാതവ്യം പ്രാപ്തത്വ ശ്രൗതജ്ഞനാ പൂർവമതി സർവാസാം ചിത്തവൃത്തീനാം ജന്മനൈവ ആത്മചൈതന്യം വ്യഞ്ജകത്വ പ്രാപ്തം ആത്മജ്ഞാനം. ആത്മജ്ഞാനം അങ്ങനെ അത്യന്തം ദുർലഭമായ അജ്ഞാതമായൊരു കാര്യമൊന്നുമല്ല. പറയുന്നു ഈ തത്വമസി തുടങ്ങിയ വാക്യങ്ങളെല്ലാം ശ്രവിക്കുന്നതിന് മുമ്പും ഈ സർവചിത്തവൃത്തികളിലൂടെയും പ്രകാശിക്കുന്ന ബോധം അത് ആത്മസ്ഫുരണം തന്നെയാണ്, ആത്മപ്രകാശം തന്നെയാണ്. അത് അത്യന്തം അപ്രാപ്തമല്ല, അപ്രാപ്തമായതിനെ വിധിക്കേണ്ട കാര്യമുള്ളൂ. ഇനി ശ്രുതിയിൽ നിന്ന് ശ്രവിച്ചു കഴിഞ്ഞാലോ സ്വാഭാവികമായി തന്നെ ഇതിങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിലും അറിയാൻ കഴിയുന്നില്ല. തനിക്ക് ബോധമുണ്ടെന്നറിയാം, ബോധത്തെ ആശ്രയിച്ചാണ് തൻ്റെ എല്ലാ വ്യവഹാരം നടക്കുന്നതെന്നറിയാം. പക്ഷെ ആ ബോധം അതാണ് തൻ്റെ വാസ്തവ സ്വരൂപം, അങ്ങനെ അറിയും. അതാണ് തൻ്റെ പാരമാർത്ഥികമായ സ്ഥിതി, അതിൻ്റെ അഭിവ്യക്തിയാണ് ഈ ബോധം എന്നിങ്ങനെ ഉള്ള അറിവാണ് ശ്രൗതജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രൗതജ്ഞാനം ഉണ്ടാകുന്നു. ആ ശ്രൗതജ്ഞാനവും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പിന്നീട് അവിടെ ധ്യാനിക്കേണ്ട ആവശ്യം എന്തോ ശ്രുതിയിൽ നിന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് ആത്മാവിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. സർവജ്ഞാനത്തിന് മുമ്പായി പിമ്പായിരുന്നു അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തിനു വേണ്ടി? ആത്മബോധത്തിന് വേണ്ടി. അതാണ് ആണ് പറഞ്ഞത്, ധ്യാനിക്കാം മറ്റെന്തിനെങ്കിലും വേണ്ടി, അദ്വൈതമായ ആത്മബോധത്തിന് വേണ്ടി എന്ന് പ്രത്യേകം പറയും. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എത്ര ആവർത്തിച്ചാലും പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതമാണ് പ്രത്യേകം മനസ്സിലാക്കണം. ആൾക്കാർ സാധാരണ പറയുന്ന പോലെ വേദാന്തമുണ്ട്, വേദാന്തം പലതരത്തിലുണ്ട്, അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അത് ശീലിച്ചവർക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ അതെവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു ചോദ്യം വരും. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് പരിചയമുള്ളത് പഴയകാലത്താണെങ്കിൽ ഉത്സവപ്പറമ്പിലെ വേദാന്തം, ഇപ്പോഴാണെങ്കിൽ ടി വി വേദാന്തം, പിന്നെ മിമിക്രി വേദാന്തം, പിന്നെ പത്രമാസികകളിലൂടെയുള്ള വേദാന്തം, ഇങ്ങനെയൊക്കെയുള്ള വേദാന്തങ്ങൾ പരിചയിച്ചിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ഇതെങ്ങനെ പറഞ്ഞു, എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. അതുകൊണ്ട് അതല്ല നമ്മളിവിടെ, വേദാന്തമല്ല അദ്വൈതം, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിവിടെ വളരെ സ്പഷ്ടമായി തന്നെ ഭാഷ്യകാരൻ പറയും, ഒരു സംശയത്തിനാണ് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഈ മിമിക്രി വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെ കുറിച്ച് അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. കേൾക്കുമ്പോൾ സർക്കാർ ഇത് മാറ്റിവെക്കും. യഥാ കാര്യാനപേക്ഷ പ്രാമാണ്യം വജത സ്ഫുടം, വാക്യം ശ്രുതിവാക്യം അത് ഒരു കാര്യത്തെ അപേക്ഷിക്കാതെ തന്നെ തത്വമസി, അതിൽ നിന്ന് ഉള്ള ബോധം ഒരു കർമ്മത്തെ ക്രിയ അപേക്ഷിക്കുന്നില്ല. ജേതാന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇതങ്ങനെയല്ല, കർത്തൃത്വാദി പ്രവൃത്തിക്കുള്ള കാരണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പിന്നെ അവിടെ ഏതെങ്കിലും ഒരു ക്രിയ, അത് മാനസികമായിക്കൊള്ളട്ടെ, അതിനെ ആശ്രയിച്ചാണ് പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐകാത്മ്യ വസ്തുനിഷ്ഠസ്യ, ഇവിടുത്തെ ബോധം ശ്രുതി പ്രമാണമായിരിക്കുന്നത് ആ ഏകാത്മ ബോധത്തിനാണ്, പരമാർത്ഥ ബോധത്തിനാണ്. അവിടെ സർവക്രിയകളെ നിഷേധിക്കുന്നു, നീ അകർത്താവായ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ക്രിയ ആ ബോധത്തിന് വേണ്ടി എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും? അത് അസംഭവമായ കാര്യമാണ്, അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തിരിക്കലും ലിംഗ് പ്രത്യശ്രുതേരത്ര ഭ്രാന്തി സമുജായതി യജേത ഇത്യാദി സാമാന്യ വിദ്യാർത്ഥോ വിചാര്യതി. പക്ഷെ യജേത എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഉപാസീത എന്നുള്ള ഒരു വാക്ക് വന്നു. ഭാഷാശാസ്ത്രത്തെ കുറിച്ച് അറിയാവുന്നവർ പറയും ഇത് വിധിലിംഗാണ്, വിധി പ്രേരണയാണ്, വിധിയാണ്, വിധി നിമന്ത്രണം ആമന്ത്രണം അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥന ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അർത്ഥമനുസരിച്ച് പറയാവൂ. സാംഗം വേദ അധ്യയനം ചെയ്തവരല്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പാമരന്മാരല്ലല്ലോ. അപ്പോൾ വരും ചോദ്യങ്ങൾ വരും, മാത്രമല്ല വിപരീത ബുദ്ധിയും വരും. ഭ്രാന്തി സമുദായത്തെ ഇവിടെയും വിധിക്കുകയാണ്, തത്വജ്ഞാനമല്ല ധ്യാനത്തെ വിധിക്കുകയാണ്. വിജ്ഞായ പ്രജ്ഞം കുർവീത എന്ന് പറയും. ഇതിനെ അറിഞ്ഞിട്ട് എങ്ങനെ യാഗം വേദം അധ്യയനം ചെയ്തപ്പോൾ യജേത എന്ന് യാഗത്തെക്കുറിച്ച് ബോധമുണ്ടായി, ആ ബോധം കൊണ്ട് സ്വർഗം കിട്ടൂ? ഇല്ലല്ലോ. പറയുന്നതിന് യുക്തിയുണ്ട്. യാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറില്ല, പഞ്ചസാരയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ മധുരം അനുഭവിക്കാൻ പറ്റും. അതുപോലെ യാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ സ്വർഗം കിട്ടില്ല. അപ്പോൾ അവിടെ ആകാംക്ഷ ഉണ്ടാകുന്നു, കേന കം കേന കഥം, എങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്ത് സാധിക്കണം. അപ്പോൾ യാഗക്രിയ അനുഷ്ഠിക്കും. അതേ വേദത്തിൽ നിന്ന് തന്നെ അറിയുന്നു ആത്മീയത്യ ഉപാസിത തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് അറിയുന്നു ആത്മാവിനെ കുറിച്ച്, ഉപാസനയെ കുറിച്ച് അറിയുന്നു. അപ്പോൾ ഇവിടെ അറിയുന്നു നമ്മൾ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിജ്ഞായ പ്രജ്ഞാംഗ്രവീത പോയി ധ്യാനിക്കുന്നു. എന്തിനു? ബോധത്തിന് വേണ്ടി. അറിഞ്ഞതിന് ശേഷം
അതിൻ്റെ ബോധത്തിന് വേണ്ടി ധ്യാനിക്കുക. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് രണ്ടും പറയുന്ന വേദത്തിലാണ്. ഒരു ഭാഗത്തെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും വേറൊരു ഭാഗത്തെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. എന്ത് കേട്ടാലും വിഴുങ്ങുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. വിദ്വാന്മാരങ്ങനെയാണ്. അവര് പരപ്രത്യ നേയ ബുദ്ധികളല്ല, മറ്റുള്ളവരുടെ ബുദ്ധിക്കനുസരിച്ച് ചലിക്കുന്നവരല്ല. സ്വയം ചിന്തിക്കും, എന്തെങ്കിലും ചിന്തിക്കുകയല്ല, ശാസ്ത്ര പ്രമാണങ്ങൾക്കനുസരിച്ച് ശാസ്ത്രയുക്തികൾക്കനുസരിച്ച് ചിന്തിക്കും. അപ്പം അവിടെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കാനുണ്ടെങ്കിൽ വിജ്ഞായ പ്രജ്ഞാം കൃവീത ഇനി വരുമെന്ന്. അറിഞ്ഞിട്ട് ഉപാസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കണമെന്ന്. അപ്പം ഇവിടെയും ഇത് അറിഞ്ഞിട്ട് ധ്യാനിക്കുക തന്നെ വേണം എന്നാണ്. അങ്ങനൊരു ഭ്രാന്തി വരും. അതുകൊണ്ട് ആവശ്യത്തെക്കുറിച്ചുകൂടെ വിചാരി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യം എന്തിനാണ്? ആത്മബോധം ഉണ്ടായാൽ പോരെ? എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടാണോ എല്ലാവർക്കും ആത്മബോധം ഉണ്ടായത്? പലരും പലതരത്തിലുള്ള സിദ്ധന്മാരും അഭിനവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കുണ്ടായില്ലേ? അല്ലേ? സാധാരണ പറയുന്നു ഭാഷ്യവും വാർത്തയും ഒക്കെ പഠിച്ചിട്ടാണോ രമണ മഹർഷിക്ക് ബോധമുണ്ടായത്, രാമകൃഷ്ണദേവന് ബോധമുണ്ടായത്? ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ എത്രയോ സിദ്ധന്മാരുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവിടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ പ്രമാണമല്ല. ഒരുപാട് സിദ്ധന്മാരുണ്ടാകാം, ഒരുപാട് മഹാത്മാക്കളുണ്ടാകാം, അതൊന്നും ഇവിടെ വിഷയമാണ്. ഇവിടെ പ്രമാണമായിരിക്കുന്ന ശ്രുതി ആ തത്വ ഉപദേശത്തെയാണ് ഇവിടെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തികളെ ജ്ഞാനികളാണോ അല്ലയോ സിദ്ധന്മാരാണോ അല്ലയോ അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമേ അല്ല. ശ്രുതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ പോയി ചാർവാകന്മാരുടെ ബെഞ്ച് ഇരുന്നോളൂ. ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, അവരുമായിട്ട് ചർച്ച ചെയ്യുക. നിങ്ങളൊരു അഭിപ്രായത്തിലെത്തിച്ചേരും. ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രമാണമാക്കി ചർച്ച ചെയ്യുക. ഭാഷ്യകാരൻ ശ്രുതികളിൽ പറയുന്ന ഋഷിമാരെ പോലെ സ്വീകരിക്കുന്നു. ഋഷിമാരോ? അതൊക്കെ കഥകളാണ്, അർത്ഥവാദ കഥകളാണ്. അതൊന്നും അതിനൊന്നും കാര്യമില്ല. നിങ്ങൾ ആ ഉപദേശത്തെ മാത്രം സ്വീകരിക്കും. അതാണ് ഭാഷ്യകാരൻ്റെ നിലപാട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ഭ്രാന്തി വരാൻ പാടില്ല. ആ ഭ്രാന്തിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ചർച്ച ചെയ്യണം, തീരുമാനിക്കണം എന്താണോ. കാരണം അതിൽ നിന്നല്ലേ ബോധം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ഭ്രാന്തിയെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടിവിടെ ആദ്യം ഇവിടുത്തെ ചർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ആ സിദ്ധാന്തത്തെ അങ്ങ് പറഞ്ഞു, പിന്നീട് പൂർവപക്ഷം, പിന്നീട് പക്ഷാന്തരങ്ങളൊക്കെ കാണിക്കുകയാണ്. അതാണ് സിദ്ധാന്ത ഉപക്രമോ പൂർവം പൂർവപക്ഷ പ്രദർശ്യത്തെ സമയം നിർജാത സിദ്ധാന്തോ ഏതോ വേദി ബലാബലം. ഇവിടെ ആദ്യം സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഇതും പലർക്കും വരുന്ന കാര്യമാണ്. ആ തത്വങ്ങ് പറഞ്ഞ പോലെ എന്തിനാ അവരത് പറഞ്ഞു, മറ്റവരത് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പോകുന്നു. സിദ്ധാന്ത ഉപക്രമ പൂർവ പൂർവപക്ഷം, ഇവിടെ ആദ്യം സിദ്ധാന്തം പറയുന്നു, പിന്നീട് പൂർവപക്ഷം. സാധാരണ അങ്ങനെ അടക്കണം, ആദ്യം പൂർവപക്ഷം, പിന്നീട് സിദ്ധാന്തം. അതെന്തിനങ്ങനെ പറയുന്നു? നിങ്ങൾ ധരിച്ചിരിക്കുന്ന സിദ്ധാന്തത്തിന്റെ ബലാബലം അത് ദൃഢമായി ധരിച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടി നമുക്കതാണല്ലോ. നമ്മളൊരു കാര്യം ധരിക്കുന്നു, വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ അവ്യക്തമായി ധരിക്കുന്നു. സിദ്ധാന്തമാണെന്ന് പറഞ്ഞ് ഉപദേശിച്ചാലും ശരി, കേൾക്കുന്നവനത് വേണ്ടും വണ്ണം ഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ അവൻ്റെ ആ ഗ്രഹണത്തെ ഒന്ന് ഒലയ്ക്കാൻ വേണ്ടി, അത് ശരിയാണോ എന്നാണ് പറയുന്നത്. സ്തൂണ ആഘനന്യായെന്ന് പറയുന്നത്, തൂണ് തറയിൽ കുത്തി ഉറപ്പിക്കാനാണ് തറയിലേക്ക് കുത്തിയത്, അത് വലിച്ചൂരി എടുക്കാൻ വേണ്ടിയല്ല. പക്ഷേ വീണ്ടും അതിനെ വലിച്ചൂരി എടുക്കുന്നതിന്, വീണ്ടും അതിനെ ആഞ്ഞ് തറയിൽ തറപ്പിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ ഇവിടെ വീണ്ടും പൂർവോഷം പറയുന്നു. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് താൻ ധരിച്ചതിന് ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ താൻ ധരിക്കണമെന്നില്ല, ധരിച്ചതിന് പെസുകളുണ്ട്. അത് പൂർവോഷ രൂപത്തിൽ അതിനെ സ്വയം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ദൃഢമാക്കുന്നു.
വാദേ വാദേ ജായതേ തത്വബോധ. അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. ബോധമുണ്ടായി, പക്ഷെ വാദം എന്ന് വെച്ചാൽ വിചാരം, ആ വിചാരത്തിലൂടെ അത് ദൃഢമാകുന്നു. അതുകൊണ്ട് ആദ്യ സിദ്ധാന്തത്തെ പറഞ്ഞു, പിന്നീട് പൂർവക്ഷത്തെ പറയും. അതാണ് അതുകൊണ്ട് പറയുന്നു, നിത്യപ്രാപ്തി മിഹാചഷ്ടി വിദ്യർത്ഥ അപനുസയ അപ്രാപ്താംശ അനുപാത്യവ സർവേവ വിധിയത. ഇവിടെ ആത്മാവിന് ആദ്യ സിദ്ധാന്ത രൂപത്തിൽ പറയുമ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നത് നിത്യപ്രാപ്തം എന്ന് തന്നെയാണ്. എന്നിട്ട് ശ്രുതിയുടെ സഹായം വേണ്ടി വന്നു എന്നുള്ള പേര്, പക്ഷേ നിത്യപ്രാപ്തം തന്നെയാണ്. അതുകൊണ്ട് അവിടെ യാതൊരു വിധിയുടെ ആവശ്യമില്ല. അതായത് ഉപാസന ധ്യാനിക്കൂ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിത്യസിദ്ധമായ വസ്തുവാണ്. എവിടെയെങ്കിലും അങ്ങനെ വിധിക്കുന്നത് അപ്രാപ്ത അംശ അനുപാതി, പ്രാപ്തമല്ലാത്തൊരു കാര്യത്തെ വിധിക്കും. അതിന് നേരത്തെ ഇതാ പറഞ്ഞു, ഈ യാഗത്തെ സംബന്ധിച്ച് ഇനി ധ്യാനത്തിന്റെ വിധി ഉണ്ടോ? ആശ്കാരം പറയുന്നത് വിധിച്ഛായ വിധി പോലെ തോന്നിക്കുന്നു എന്നെല്ലാം പറയും. അത് ഇനി ചർച്ച ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വിധിയുടെ അംശമുണ്ടോ? തത്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, എന്താണോ ഇത് നിത്യപ്രാപ്തമാണ്, അതുകൊണ്ട് ഇവിടെ വിധിയുടെ ആവശ്യമില്ല, ബോധിച്ചാൽ മതി. യജ്ഞാന പ്രവർത്തിയ തജ്ഞാനേ സ്ഥിതി സാ കുതഹ നഹി ഇഹ

പക്ഷേ ഞാനത് ചെയ്യേണ്ടവനാണ് എന്ന് കരുതി ചെയ്യുന്നു. ഇത് അജ്ഞാനം കൊണ്ടാണ്. എനിക്ക് ഇതിനെ വേണമെങ്കിലും അജ്ഞാനം എന്ന് പറയാം. ഈ ആത്മബോധത്തിന്റെ ആവശ്യം എന്താണ്? ഈ കർത്തൃത്വത്തെ മറ്റും നിഷേധിക്കുകയാണ്. നീ ആ കർത്താവാണോ? നിന്നിൽ പ്രവൃത്തിയില്ല, നീ പ്രവർത്തിക്കുന്നവനല്ല. ഈ ബോധമുണ്ടായതിന് ശേഷം പിന്നെ ആത്മബോധത്തിന് വേണ്ടി ഒരു പ്രവൃത്തി അതങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകത്തില്ല. ഉദാഹരണം പറയുന്നു, ഉറക്കത്തിൽ പോയി, പിന്നീട് അവിടെ നിന്ന് സ്വപ്നത്തിൽ പോയി. നമ്മൾ സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് പിന്നെ സ്വപ്നത്തിലേക്ക് പോകുന്നത്. ജാഗ്രതത്തിലാരും അതുപോലെ സ്വപ്നം കാണാറില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഉണർന്നു, വീണ്ടും സ്വപ്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം വീണ്ടും സ്വപ്നം സംഭവിക്കുന്നു. അത് സംഭവിക്കാറില്ല. ഉണരുന്ന ആ നിമിഷം തന്നെ സ്വപ്നം നഷ്ടമാണ്. സ്വപ്നത്തിലെ ആനയെ കണ്ട് പേടിച്ചിട്ടാണ് ഉണർന്നത്. പിന്നെ ഇവിടെ ജ്ഞാനം കൊണ്ട് കർത്തൃത്വം കർമ്മം സർവതോടെ നശിച്ചു കഴിഞ്ഞു, സർവത്തെ നിഷേധിച്ചു കഴിഞ്ഞു. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു കർമ്മം, ഒരു അഭ്യാസം, അത് മാനസികമായിക്കൊള്ളട്ടെ, അതങ്ങനെ കഴിയുന്നത് സാധ്യമല്ല. പിന്നീട് തന്നെ ഉപാസിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് സാധിക്കേണ്ടതെന്തോ അത് സാധിച്ചില്ലെന്നർത്ഥം, ഉണർന്നില്ലെന്നർത്ഥം. ഒരാൾ പറയുന്നത് ഞാൻ ഉണർന്നതിന് ശേഷം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വപ്നത്തിലയാൾ ഉറങ്ങി, സ്വപ്നത്തിലയാൾ ഉണർന്നു, സ്വപ്നത്തിൽ ഉണർന്നതിന് ശേഷം വീണ്ടും അയാൾ സ്വപ്നം കാണുന്നു. ഇത് സംഭവിക്കും. ജാഗ്രതത്തിൽ അത് സംഭവിക്കത്തില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ തന്നെ. അതാണ് അപാസ്ത നിദ്രോപി സുപ്തവൻ സ്വപ്നമീക്ഷതി. അപാസ്ത നിദ്രൻ, നിദ്രയിൽ നിന്ന് മോചിച്ചവൻ വീണ്ടും സ്വപ്നം കാണുക, അത് സംഭവിക്കില്ല. അതുകൊണ്ട് ശ്രുതി വാക്യം ശ്രവിച്ച്, തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിച്ച് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവൻ, അവന് വീണ്ടും അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ആത്മോപാസന പോലെയുള്ള കർമ്മങ്ങൾ, യാഗാദികളെ പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റും. ആത്മബോധത്തിന് വേണ്ടി ഉള്ള ആത്മോപാസനം, ആത്മധ്യാനം, അത് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണോ, അയാൾ ഉണർന്നിട്ടില്ല. സ്വതോരൂപം പ്രാപ്തോ അപേക്ഷതേ ക്രിയാം മോഹനിമിത്തത്വാ അപേക്ഷ കർത്തൃപഹ്നവേ. ഞാൻ മുമ്പ് പറഞ്ഞു, ധ്യാനിക്കരുത്, ധ്യാനിക്കുന്ന അസംബന്ധമാണ് എന്നല്ല പറയുന്നു. അതൊക്കെ എവിടെയാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നു. എന്താണ് യദ്ധി യസ്യ സ്വതോരൂപന്ന തത്പ്രാപ്തോ അപേക്ഷതേ ക്രിയാം. തൻ്റെ സ്വരൂപം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അന്യമായി എന്തിനെങ്കിലും നേടാൻ വേണ്ടി പറയുകയല്ല. സമാധി ഇവിടെയാ, മനസ്സിലാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിനെ താൻ അന്യമായി കാണുമ്പം അന്യമായ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥാന്തരത്തിന് വേണ്ടി നിങ്ങൾക്ക് ധ്യാനം ശീലിക്കും. ദോഷമൊന്നുമില്ല അവിടെ. പക്ഷെ ഇവിടെ അതല്ല, അന്യമായ ഒന്നിനെ കുറിച്ചല്ല ശ്രുതി പറയുന്നു. ത്വം തദ്സി സദാത്മീകത്വമാണ് ഉപദേശിക്കുന്നു. സ്വസ്വരൂപത്തെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നു. അവിടെ അന്യമായ ഒന്ന് ഒരു ക്രിയയുടെ അപേക്ഷ എങ്ങനെ ഉണ്ടാകും? ആ ബോധത്തിൽ അന്യാപേക്ഷ അവിടെ ഇല്ലാന്നിർത്തും. യദ്ധി യസ്യ സ്വതോരൂപം, ഇവിടെ സ്വസ്വരൂപമാണ്. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി മറ്റൊന്നിന് മറ്റൊരു ക്രിയ അപേക്ഷിക്കുന്നില്ല. ശബ്ദത്തെ അപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. പ്രമാണം, പ്രമയ്ക്ക് പ്രമാണം ആവശ്യമാണ്. ക്രിയയെ പ്രമാണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പറയും ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയും. കണ്ണിൻ്റെ സ്വഭാവമാണ് കാണുക എന്ന് പറയുന്നത്. ചെവിയുടെ സ്വഭാവമാണ് കേൾക്കുക എന്ന് പറയുന്നത്. അതാത് ബോധങ്ങളെ ഉണ്ടാക്കുകയും ഇവയുടെയൊക്കെ പ്രവൃത്തിയാണ് സ്വഭാവമാണ്. അതുപോലെ ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്.

0: ഇനി ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ബോധം ഉണ്ടാവുന്നില്ലേ? അത് അവിടെ വാദിക്കേണ്ട കാര്യമുണ്ടോ? തർക്കിക്കേണ്ട കാര്യമുണ്ട്? ബോധം, യഥാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അതിന് പ്രമാണം എന്ന് പറയുന്നു. അപ്പോൾ ബോധത്തെ ഉണ്ടാക്കിത്തരുന്ന പ്രമാണത്തിൻ്റെ ജോലിയാണ്, കർമ്മത്തിൻ്റെ ജോലിയല്ല. ക്രിയ ഉണ്ടെന്നെങ്കിലും ബോധം ഉണ്ടാവും ഇല്ലല്ലോ. ബോധത്തെ ആശ്രയിച്ച് നമ്മൾ ക്രിയകൾ ചെയ്യുന്നു. ഇവിടെയും എന്താണ് വാസ്തവത്തിൽ? സ്വസ്വരൂപമാണ്. അതാണ് സ്വരൂപ ബോധത്തിൽ അപേക്ഷിക്കുന്നില്ല.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.